0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 June 5 വെള്ളിയാഴ്ച. കൊല്ലവർഷം 1201, ഇടവമാസം 22 തിരുവോണം നക്ഷത്രം. ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, രണ്ടു തരം ആളുകളാണ് ഉള്ളത്, ജോലി ചെയ്യുന്നവരും അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നവരും. ഇതിൽ ആദ്യത്തെ വിഭാഗത്തിൽ പെടാൻ ശ്രമിക്കുക, അവിടെ തിരക്ക് വളരെ കുറവാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഫലം മറ്റുള്ളവർ അറിയുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാറുണ്ട്. വേണ്ട, നിങ്ങളുടെ ആത്മാർത്ഥമായ അധ്വാനം ഒരിക്കലും വെറുതെയാകില്ല. പ്രശസ്തിക്ക് പിന്നാലെ ഓടാതെ ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ആ സംതൃപ്തിയാണ് ഏറ്റവും വലിയ പുരസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: രശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ വിജയം കാംക്ഷിക്കാത്തവർ ആരുണ്ട്? എന്നാൽ പലർക്കും അവർ ആഗ്രഹിക്കുന്ന ജീവിത വിജയം നേടാൻ കഴിയാറുണ്ടോ? എങ്ങനെ നമുക്ക് ജീവിതം ആനന്ദകരമാക്കാം? അതിനു വേണ്ടത് ജീവിത വിജയം നേടിയ മഹത് വ്യക്തികളെ പിന്തുടരുക എന്നതാണ്. മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, പരിത്യാഗം എന്നത് ക്രിസ്തുദേവനിൽ നിന്നും, ധർമ്മരക്ഷോപായം എന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും, ദന്തിദേവന്റെ ദയാവായ്പും, ബുദ്ധന്റെ അഹിംസയും, ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും. ഇങ്ങനെ പോകുന്നു ഓരോരുത്തരുടെയും ഗുണഗണങ്ങൾ. ഇവരെ പോലെയൊക്കെ ആകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും മഹത് വ്യക്തികളുടെ ജീവിതം പഠിക്കുന്നതും നോക്കിക്കാണുന്നതും വഴി നമുക്കും അവരുടെ ചില ഗുണങ്ങൾ വശപ്പെടുമെങ്കിൽ അത് നല്ലതു തന്നെയാണ്. നമ്മളെ സമ്പന്നരും ജ്ഞാനികളും ആക്കുന്നതിൽ നിന്ന് തടയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി അതിന്റെ പരിണാമം എന്താണെന്നറിയൂ, തീർച്ചയായും അത് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. ഒന്നാമത്തെ കാര്യം, സൂര്യോദയത്തിന് മുമ്പ് ഉണരുക എന്നതാണ്. സൂര്യോദയത്തിന് ശേഷം ഉണരുന്നത് നമ്മിൽ അലസത സൃഷ്ടിക്കും. മടി കാരണമാണിത് സംഭവിക്കുന്നത്. ഈ മടി നമ്മളിലെ ഊർജ്ജവും ഐശ്വര്യവും ഇല്ലാതാക്കും. രണ്ടാമത്തെ കാര്യം, വരവറിയാതെ ചിലവാക്കുന്നതാണ്. സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം അനാവശ്യമായി ചിലവാക്കാതിരിക്കുക. സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതില്ലെങ്കിൽ നാം വേഗം കടക്കണിയിൽ വീണുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കാര്യം, അന്നു ചെയ്യേണ്ട കർമ്മങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ചിട്ടയോടെ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ കടമകൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുക. സമയത്തിന്റെ വില അറിയാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല. നമ്മുടെ സമയത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ സമയത്തിനും വില മതിക്കുന്നത് വലിയൊരു കാര്യമാണ്. നാലാമത്തെ കാര്യം, നമുക്ക് ചുറ്റും പലതരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ്. ഭൂരിഭാഗം വ്യക്തികളും എപ്പോഴും അവരുടെ ആവലാതികളും ആകുലതകളും ക്ലേശങ്ങളും പങ്കിടുന്നവരാണ്. എപ്പോഴും നെഗറ്റീവ് കമന്റുകളും നിരാശ നിറഞ്ഞ സന്താപം നിറഞ്ഞ കാര്യങ്ങൾ പറയുന്നവരെ അകറ്റി നിർത്തുക. അവരുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലും നിരാശയും ആകുലതകളും നിറയ്ക്കും. അവരുടെ ചിന്തകൾ നമ്മുടെ ലക്ഷ്യങ്ങളെയും ആത്മവിശ്വാസത്തെയും എളുപ്പത്തിൽ ഇല്ലാതാക്കും. അടുത്തതും ഏറ്റവും ശ്രദ്ധേയിക്കേണ്ടതുമായ കാര്യം, നാം മികച്ച വിദ്യാഭ്യാസം നേടിയാലും പുതിയ അറിവുകൾ നേടാൻ ഒരിക്കലും വിമുഖത കാണിക്കരുത് എന്നുള്ളതാണ്. കാലത്തിനൊത്ത് പഠിച്ച കാര്യങ്ങൾ ഓർത്തുവെക്കുകയും പുതിയ നൂതന അറിവുകൾ നേടുകയും ചെയ്തില്ലെങ്കിൽ സമൂഹം നമ്മളെ വളരെ വേഗം പിന്തള്ളും. ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോഴാവും നാം മറ്റുള്ളവരുടെ വേദനയെപ്പറ്റിയും അതിന്റെ ആഴത്തെപ്പറ്റിയും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. നമ്മുടെ മനസ്സ് ഇനിയും ഏറെ വളരാനുണ്ടെന്നുള്ളതിന്റെ അടയാളമാണത്. ലോകം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറ്റത്തിനൊപ്പം മാറാൻ തയ്യാറാകാത്തവർ പിന്തള്ളപ്പെട്ടു പോകും. പുതിയ അറിവുകൾ നേടാനും പഴയ മാമൂലുകളും ചിന്താഗതികളും ഉപേക്ഷിക്കാനും മടിക്കുന്നവർ സ്വയം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നല്ല മാറ്റങ്ങൾ ഭയപ്പെടാനുള്ളതല്ല, മറിച്ച് വളരാനുള്ള അവസരമാണ്. വിശാലമായ വഴക്കമുള്ള മനസ്സിനുടമകൾക്ക് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയും. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് പുതു ഊർജം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ ഉണർത്തുകയും ചെയ്യും. നമുക്കും നല്ല വിശാലമായ ചിന്താഗതികളോടെ പുതു മാറ്റങ്ങൾക്കായി കാത്തിരിക്കാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

0: നല്ല മാറ്റത്തിന്റെ പുതുമഴ നമ്മുടെ ജീവിതത്തിലും പെയ്തിറങ്ങട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ആശംസകൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 5-ാം തീയതി. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന മനുഷ്യ പരിസ്ഥിതി സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഓരോ വർഷവും പ്രത്യേക പ്രമേയങ്ങളോടെയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെയും മലിനീകരണം കുറയ്ക്കേണ്ടതിന്റെയും പ്രാധാന്യം ഈ ദിവസം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ച 6 ദിവസത്തെ യുദ്ധം ആരംഭിച്ചത് 1967 ജൂൺ 5 ഇസ്രായേലും അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നിവയും തമ്മിലായിരുന്നു ഈ യുദ്ധം. വെറും 6 ദിവസം കൊണ്ട് ഇസ്രായേൽ വലിയ സൈനിക വിജയം നേടുകയും സിനായ് ഉപദ്വീപ്, ഗാസ സ്ട്രിപ്പ്, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗോലൻ കുന്നുകൾ എന്നിവ പിടിച്ചടക്കുകയും ചെയ്തു. ഇന്നും തുടരുന്ന പല മിഡിൽ ഈസ്റ്റ് തർക്കങ്ങൾക്കും ഈ യുദ്ധം പ്രധാന കാരണമാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസ്നിയാക്കും വികസിപ്പിച്ചെടുത്ത ആപ്പിൾ സെക്കൻഡ് കമ്പ്യൂട്ടർ വിപണിയിൽ ലഭ്യമായി തുടങ്ങിയത് 1977 ജൂൺ 5. ഗ്രാഫിക്സ് ഡിസ്പ്ലേയോടുകൂടിയ ആദ്യത്തെ വിജയകരമായ പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ ഒന്നായിരുന്നു ഇത്. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കമ്പ്യൂട്ടറുകളെ മാറ്റുന്നതിൽ ആപ്പിൾ സെക്കൻഡ് വലിയ പങ്കുവഹിച്ചു. വിവര സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ഇത്. ലോകത്തെ ഞെട്ടിച്ച മാരകമായ എയ്ഡ്സ് രോഗം ആദ്യമായി വൈദ്യശാസ്ത്രപരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1981 ജൂൺ 5. അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളാണ് ലോസ് ഏഞ്ചൽസിലെ 5 യുവാക്കളിൽ അപൂർവമായ ഒരു തരം ന്യൂമോണിയ കണ്ടെത്തിയതായി അറിയിച്ചത്. പിൽക്കാലത്ത് ഇത് HIV വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി ഈ രോഗം മാറി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: പ്രശ്നങ്ങൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഇന്ന് ജൂൺ മാസം 5ാം തീയതി. 90കളിൽ തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ ഹൃദയമെടുപ്പായിരുന്ന നടി രംഭയുടെ ജന്മദിനം. തന്റെ ആകർഷകമായ രൂപവും ചടുലമായ നൃത്തവും കൊണ്ട് തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി സിനിമകളിൽ ഒരുപോലെ തരംഗം സൃഷ്ടിച്ച താരമാണ് രംഭ. വിജയവാഡയിൽ ജനിച്ച വിമല റോസ്ലിൻ എന്ന പെൺകുട്ടി രംഭ എന്ന പേരിൽ സിനിമയിലെത്തിയത് ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗം എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു. ആദ്യ ചിത്രത്തിലെ നാടൻ പെൺകുട്ടിയിൽ നിന്ന് പിന്നീട് ഗ്ലാമർ വേഷങ്ങളിലേക്കുള്ള രംഭയുടെ മാറ്റം അതിവേഗമായിരുന്നു. മലയാളത്തിൽ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും അവയെല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. സർഗത്തിലെ തങ്കമണിയും സിദ്ധാർത്ഥിയിലെ ഹേമയും ദിലീപിനൊപ്പം അഭിനയിച്ച കൊച്ചിരാജാവിലെ മീനാക്ഷിയുമെല്ലാം ഇതിൽ ചിലതാണ്. കൊച്ചിരാജാവിലെ പാട്ടുകൾ ഇന്നും കാണുമ്പോൾ രംഭയുടെ ആ പ്രസരിപ്പുള്ള ചിരി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. രജനീകാന്ത്, കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, ചിരഞ്ജീവി, സൽമാൻ ഖാൻ തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങൾക്കെല്ലാം ഒപ്പം രംഭ സ്ക്രീൻ പങ്കിട്ടു. ഉള്ളത്തെ അള്ളിത്ത പോലുള്ള തമിഴ് ചിത്രങ്ങളിലെ അവരുടെ പ്രകടനം വലിയ വിജയങ്ങളാണ് സമ്മാനിച്ചത്. നൃത്തത്തിലെ മനോഹരമായ ചുവടുകൾ രംഭയ്ക്ക് വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ നേടിക്കൊടുത്തു. വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും രംഭയുടെ കഥാപാത്രങ്ങളും ആ പഴയ ഹിറ്റ് പാട്ടുകളും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. മലയാള സിനിമയിലൂടെ കരിയർ തുടങ്ങിയ ഈ പ്രിയ താരത്തിന് ഇന്ന് നമുക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയകുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. മൊബൈൽ 9496000129.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
5: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ .gov.in.
6: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: Info@7.
8: Info@7 ആരംഭിക്കുന്നു. ഞാൻ ഹീര. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക വനവത്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിയിൽ ഫോറസ്ട്രി ക്ലബ് വിദ്യാർത്ഥികൾക്കായുള്ള ഗ്രീൻ ബൈയിംഗ് പദ്ധതി ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീലത അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. ദേശീയ മന്ദരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായുള്ള സമൂഹ ചികിത്സാ പരിപാടി മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഥവാ MDMA യുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 കൊടുവായൂർ രാജാക്കുട്ടി ഓഡിറ്റോറിയത്തിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശോഭന ജയപ്രകാശ് നിർവഹിക്കും. കൊടുവായൂർ നന്ദിയോട്, കുഴൽമന്ദം, പറളി, പഴമ്പാലക്കോട്, വടക്കഞ്ചേരി ഹെൽത്ത് ബ്ലോക്കുകളിലെ 41 പഞ്ചായത്തുകളിലും ചിറ്റൂർ, തത്തമംഗലം, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി എന്നീ മുനിസിപ്പാലിറ്റികളുമായി ജൂൺ 20 വരെയാണ് ജില്ലയിലെ ചികിത്സാ പരിപാടി നടക്കുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലോക പരിസ്ഥിതി ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പിരിയാരി പുളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ 9:30 രമേശ് പിഷാരടി എംഎൽഎ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സരിത അധ്യക്ഷത വഹിക്കും. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് ആറുമുഖപ്രസാദ് പദ്ധതി വിശദീകരണം നടത്തും. എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ടി എം സലീന ബീബി മുഖ്യപ്രഭാഷണം നടത്തും. പരിപാടിയിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള 4 വർഷ ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളായ BSE കമ്പ്യൂട്ടർ സയൻസ്, BCOM കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BCOM ഫിനാൻസ് കോഴ്സുകളാണുള്ളത്. admission.uoc.ac.in രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം IHRD കോട്ട സീറ്റിലേക്കായി admissions.ihrd.ac.in വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ നടത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 0492-222-8577. നമ്പർ ഒരിക്കൽ കൂടി 0492-222-8577. SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. അട്ടപ്പാടി ബ്ലോക്ക് ഒഴികെയുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ജൂൺ 30 മുമ്പായി ജില്ലാ പട്ടികവർഗ വികസനം ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. ഫോൺ 0491-291-0366. ഒരിക്കൽ കൂടി 0491-291-0366. മലമ്പുഴ ആശ്രാമം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് പട്ടിക വിഭാഗത്തിൽപ്പെട്ട യുവതികളിൽ നിന്നും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത SLC തതുല്യം. കേരള നഴ്സ് ആന്റ് മിഡ്വൈഫ് കൌൺസിൽ നൽകുന്ന ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ച ഒരു അതോറിറ്റി നൽകുന്ന ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സ് ആന്റ് മിഡ്വൈഫ് കൌൺസിൽ നൽകുന്ന ആരോഗ്യ പ്രവർത്തക പരിശീലന സർട്ടിഫിക്കറ്റ്, കേരള നഴ്സ് ആന്റ് മിഡ്വൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ അംഗപരിമിതരായവർ അപേക്ഷിക്കേണ്ടതില്ല. സ്കൂളിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക. അർഹരായ പട്ടികവർഗ വിഭാഗക്കാരുടെ അഭാവത്തിൽ ഇതര വിഭാഗക്കാരെ പരിഗണിക്കും. ജൂൺ 8 രാവിലെ 11 മലമ്പുഴ ആശ്രാമം ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ കാർഡ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ സഹിതം പങ്കെടുക്കണമെന്ന് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. ഫോൺ 0491-281-5894. ഒരിക്കൽ കൂടി 0491-281-5894. മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗം ജൂൺ 6 രാവിലെ 10:30 മണ്ണാർക്കാട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. പൂക്കോട്ടുകാവ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത GNM, പ്രായപരിധി 40 വയസ്സ്. ഇവരുടെ അഭാവത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വയസ്സ് വരെ ഇളവ് നൽകും. ജൂൺ 18 രാവിലെ 10:30 പഞ്ചായത്തിൽ അഭിമുഖത്തിനെത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഫോൺ 0466-291-3312. ഒരിക്കൽ കൂടി 0466-291-3312. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ 1 വർഷത്തേക്ക് സ്കാനിംഗ് നടത്തുന്നതിന് സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഓരോ സ്കാനിംഗിന്റെയും പ്രത്യേകം നിരക്ക് രേഖപ്പെടുത്തണം. ജൂൺ 16 രാവിലെ 11 വരെ സമർപ്പിക്കാം. ഫോൺ 0492-242-4549. ഒരിക്കൽ കൂടി 0492-242-4549. ഫലപ്രദമായ ദുരന്ത നിവാരണ പ്രതികരണത്തിനായി ജില്ലയിലെ വിരമിച്ച സായുധ സേനാംഗങ്ങളെ നിയമിക്കുന്നു. പ്രവർത്തിക്കാൻ സന്നദ്ധരായ വിമുക്ത ഭടന്മാർ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 0491-297-1633. ഒരിക്കൽ കൂടി 0491-297-1633. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി 9 മാസത്തേക്ക് കരാർ വ്യവസ്ഥയിൽ വാഹനം ലഭ്യമാക്കുന്നതിന് വാഹന ഉടമകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു. ജൂൺ 19 ഉച്ചയ്ക്ക് 12 വരെ ടെൻഡർ ഫോമുകൾ ലഭിക്കും. ടെൻഡറുകൾ ജൂൺ 19 വൈകിട്ട് 3 വരെ സ്വീകരിക്കും. ലഭിച്ച ടെൻഡറുകൾ ജൂൺ 20 രാവിലെ 11 തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5791. ഒരിക്കൽ കൂടി 0491-250-571. ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം അഭികാമ്യം. താൽപര്യമുള്ളവർ, യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം 8 രാവിലെ 10 കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരണം. ഫോൺ 9400006486. ഒരിക്കൽ കൂടി 9400006486. ഭാരത സെൻസസ് 2027 ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയിലെ എന്യൂമറേറ്റർമാർ, സൂപ്പർവൈസർമാർ എന്നിവർക്ക് 6, 8, 9 തീയതികളിൽ ഗവൺമെന്റ് മോയൻസ് മോഡൽ ഹൈസ്കൂൾ ഹാളിൽ പരിശീലനം നടത്തും. ബന്ധപ്പെട്ടവർ പങ്കെടുക്കണമെന്ന് പാലക്കാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കോമ്പൌണ്ടിൽ നിൽക്കുന്ന തേക്ക്, വേങ്ങ, കഴനി, വട്ട, മഞ്ഞ പാവട്ട ഉൾപ്പെടെയുള്ള 17 മരങ്ങൾ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നു. 17 രാവിലെ 11 സ്കൂൾ ഓഫീസ് പരിസരത്താണ് ലേലം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9400006486. ഒരിക്കൽ കൂടി 9400006486. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വിവിധ ആരോഗ്യ പദ്ധതികളിൽ രോഗികൾക്ക് മരുന്നുകളും സർജിക്കൽ സാധനങ്ങളും കരാർ വ്യവസ്ഥയിൽ വിതരണം ചെയ്യുന്നതിനായി ഇ ടെൻഡർ ക്ഷണിച്ചു. www.etenders.kerala.gov.in ഓൺലൈനായി ടെൻഡറുകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-253-3327. ഒരിക്കൽ കൂടി 0491-253-3327. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആന്റ് ബിവറേജ് സർവീസസ് എന്നിവയാണ് കോഴ്സുകൾ. അടിസ്ഥാന യോഗ്യത +2. SC/ST/OEC വിഭാഗക്കാർക്ക് സൌജന്യ പഠനം. www.fcikerala.org ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം മുഖേനയും അപേക്ഷിക്കാം. SC/ST വിഭാഗം 50 രൂപ, OBC/OEC ജനറൽ വിഭാഗം 100 രൂപ. അവസാന തീയതി June 15. ഫോൺ 0492-225-6677. ഒരിക്കൽ കൂടി 0492-225-6677. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നു. പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ, ഫോട്ടോ എന്നിവ സഹിതം 10 രാവിലെ 10 കോളേജിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ 0466-222-0450. ഒരിക്കൽ കൂടി 0466-222-0450.
7: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
10: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC +2 പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
11: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
12: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000 കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
13: FM 90.4. It's Rhythm of Palakkad.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയല്ലോ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 72,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. ahalyafm.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
7: അയ്യോ, അലമാര തുറക്കല്ലേ. അലമാര തുറന്നു കഴിഞ്ഞാൽ വസ്ത്രങ്ങളെല്ലാം പുറത്തേക്ക് ചാടാൻ പാകത്തിൽ നിൽക്കുകയാണ്. കുടിച്ച ചായക്കപ്പ് ആ ടേബിളിൽ തന്നെ ഇരിക്കണം. 2-3 ദിവസമായിട്ട് കുടിച്ച ചായ ഗ്ലാസുകൾ എല്ലാം ആ ടേബിളിലുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ആകെ ചുരുണ്ട് കൂടി കിടക്കണം. ഒന്നടങ്കം പറഞ്ഞാൽ ഇത് പറയുന്ന കേൾക്കുന്ന സമയത്ത് തന്നെ അയ്യോ ഇതെന്തൊരു റൂമാണ് എന്നൊരു ചിന്തയാണല്ലേ. ഒരു വമ്പൻ മെസ്. എന്റെ മൂഡ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും ഈ റൂമും ഇങ്ങനെ കിടക്കുന്നത് അല്ലെ. അങ്ങനെയല്ല, സത്യം എന്ന് പറഞ്ഞാൽ എന്തല്ലോ നേരെ തിരിച്ചാണ്. ആ റൂം അങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വൈബ് മൊത്തത്തിൽ ചീറ്റിപ്പോകുന്നത്. നമ്മുടെയൊക്കെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കട്ട പോസിറ്റിവിറ്റി സത്യം ഞാൻ പറയട്ടെ. കീപ്പിംഗ് യുവർ ഹൗസ് ക്ലീൻ ഇസ് എ ഫോം ഓഫ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ. അതായത് നിങ്ങളുടെ വീട് നിങ്ങൾ വൃത്തിയായി വൈബ് മൊത്തത്തിൽ ചീറ്റിക്കുന്നത്. നമ്മുടെയൊക്കെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന പോസിറ്റീവ് സത്യം ഞാൻ പറയട്ടെ. കീപ്പിംഗ് ഹൗസ് ക്ലീൻ ഇസ് എ ഫോം ഓഫ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ. അതായത് നിങ്ങളുടെ വീട് നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് വെറും നമ്മൾ ചെയ്യുന്ന ഒരു ജോല, അത് നിങ്ങളുടെ സിനിമയൊക്കെ സൂക്ഷിക്കുന്ന ഈ ആത്മീയത എന്നുള്ളതാണ്. ഒരു ആത്മീയ സൂക്ഷിയാണ്. കാരണം വീട് എന്ന് പറയുന്നത് അവിടെ നമ്മൾ താമസിക്കുന്ന ഒരു മാത്രമാണ്. അത് ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിൽ റിഫ്ലക്ഷൻ ആണ്. നിങ്ങളുടെ വീട് എങ്ങനെ കിടക്കുന്നു എന്നത് നിങ്ങളുടെ ഉള്ളിലാണ് അറിയാൻ പറ്റും എന്നാണ്. വലിയ ആളുകളുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെ ഐഡിയ ആയിരിക്കണം നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ്.

0: അതിന്റെ വൃക്ഷം അത് നൽകും. ഏഴുകോല ഇത് അതിന്റെ
1: നിങ്ങളുടെ ക്ലീൻ ആയി വെക്കുന്നത് വെറും ഒരു ജോലിയല്ല കണ്ടത്, അത് നിങ്ങളുടെ കാത്തുസിരിക്കുന്ന ഒരു സുൽഷീട്ട് കാണും. എന്ന് പറഞ്ഞാല് വെറും നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ക്ലാൻ്റെ ഈ ഒരു പ്ലേസ് മാത്രം കൃത്യമായ റിഫ്ലക്ഷൻ ആണ്. നല്ല അടുക്കും ചുട്ടയും ഒക്കെ ഒരു വീട്, അത് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഉള്ളു തന്നെയാണ് എന്നുള്ളത് പറയാം. അടുക്കും ചില്ലാതെ ഞാൻ വലിച്ചു മാറി അല്ല അങ്ങനെ കിടക്കുന്ന ഒരു അടുക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കാം. പാത്രങ്ങളും സിങ്കും കൂട്ടിയിട്ട് കറികളുള്ള പാത്രങ്ങളുണ്ട്, തീരാപാത്രങ്ങളുണ്ട്, എല്ലാം ഓരോ കൊള്ളി ഇങ്ങനെ മാറ്റി വെച്ച് ചെറിയ ബൂസിന്റെ ഒക്കെ ഇങ്ങനെ തുറന്നിട്ടാവും. അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു റൂമിനാലോചിക്കുമ്പോ തന്നെ വളരെ അൺടൈഡ് ആയിട്ടുള്ള ഒരു, അത് അങ്ങനെ വീട്ടിൽ താമസിക്കുന്നവരുടെ മൈൻഡ് റിഫ്ലക്ഷൻ ആണ്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആയിരിക്കുന്ന ഏറ്റവും ക്ലീൻ ഐഡിയ ആയിട്ട് വയ്ക്കുക. ബ്യൂട്ടിഫുൾ ആയി വെക്കണമെന്നും പറയില്ല, പക്ഷെ അത് ക്ലീൻ ആക്കി

ഒക്കെ. അപ്പോ ഇങ്ങനെയൊക്കെ വന്ന് നിറയുന്ന സമയത്ത് നെഗറ്റിവിറ്റി വരുമ്പോ ചില ആളുകൾ ചിലപ്പോ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യും, ഉടനെ അത് കൂടും, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കും, ചില ആളുകൾ ഫണ്ണി വീഡിയോസ് ഒക്കെ കാണാൻ നോക്കും. പക്ഷേ അടുത്ത തവണ മനസ്സാകെ കൺഫ്യൂഷൻ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒന്നെങ്കിൽ ആ തറയൊക്കെ ഒന്ന് തുടക്കുക, അല്ലെങ്കിൽ ആ ബെഡൊക്കെ ഒന്ന് ഷേപ്പാക്കി ഒന്ന് വിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്ലേസ് ചേഞ്ച് ഒക്കെ ചെയ്ത് വെക്കാൻ നോക്കുക. കുറച്ചൊക്കെ ആശ്വാസം തോന്നും. വലിയ മെഡിറ്റേഷനും യോഗയും ചെയ്യുന്നതിനേക്കാൾ ഒരു പക്ഷേ റിസൾട്ട് കിട്ടും നമ്മുടെ സ്പേസിലെ അടുക്കുകളൊക്കെ എടുത്ത് മാറ്റുമ്പോൾ. ഞാൻ വളർന്നു വന്ന വീട്ടില് അമ്മമാര് ഇപ്പോ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുക വീടും മുറ്റമൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി വെക്കുന്നതാണ് അല്ലെ. നമ്മൾ വിചാരിക്കും അതൊരു വീട്ടുജോലി മാത്രമാണ്, എന്നാൽ അത് വലിയൊരു മെഡിറ്റേഷനാണ്. നമ്മൾ ഉണർന്നെണീക്കുമ്പോൾ വളരെ വൃത്തിയായിട്ടുള്ളൊരു മുറ്റം കാണുമ്പോൾ തന്നെ ഉള്ളൊരു പോസിറ്റിവിറ്റി അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പേസ് ക്ലീൻ ആയിട്ടിരിക്കുന്നതും നമ്മുടെ മൈൻഡും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആ കട്ടിലൊക്കെ ഒന്ന് വിരിച്ച് ഉറപ്പിച്ചു വെക്കുക. മേശപ്പുറത്ത് പൊടിയൊക്കെ ഒന്ന് തുടച്ചു മാറ്റുക. അനാവശ്യമായി കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ കുന്നുകൂടി കിടക്കുന്ന അനാവശ്യ ചിന്തകളെയും നെഗറ്റിവിറ്റിയും കൂടിയിട്ടാണ് നമ്മൾ മാറ്റിക്കളയുന്നത്. കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. റൂം വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ അവിടെ ഒരു നോ എൻട്രി ബോർഡ് വയ്ക്കുന്ന പോലെയാണ്. അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾക്കൊന്നും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ റൂമിൽ നിന്ന് മാറ്റുക. അപ്പൊ മനസ്സിലെ ഓവർ തിങ്കിങ്ങും കുറയും. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ആ കർട്ടനൊക്കെ ഒന്ന് മാറ്റി വെളിച്ചം കയറട്ടെ. അത് നമ്മുടെ ഉള്ളിലെ മെയിൻ ക്യാരക്ടർ എനർജി ഉണർത്തുന്ന സംഭവമാണ്. നമ്മുടെ സ്പേസിനെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ലൈഫ് അടിപൊളിയാക്കാനേ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. ഒന്ന് നമ്മുടെ റൂമിലെ താമസിക്കുന്ന ഇടത്തേക്ക് നോക്കുക. അവിടെ അലങ്കോലമായി കിടക്കുകയാണോ എന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബെഡും ടേബിളും ഒക്കെ സ്നേഹത്തോടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ആ മാറ്റം മനസ്സിൽ തരുന്ന ഒരു ഇൻസ്റ്റന്റ് വർത്തി ഫീൽ ഉണ്ട്. അത് ചെറുതായിരിക്കില്ല. ക്ലീനിങ് റൂം എന്ന് പറഞ്ഞാലേ നമ്മുടെ ക്ലീനിങ് ഹെഡ് എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. ക്ലീനിങ് ഓൾ ദി അൺനെസസറി തോട്ട്സ് എന്ന് കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: യെസ് ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എനിക്ക് ഇന്ന് ഫുൾ മഴയായതുകൊണ്ട് എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ വരാനായിട്ട്. പക്ഷെ വന്നല്ലേ പറ്റുള്ളൂ. നിങ്ങളോട് സംസാരിക്കാണ്ട് ഇങ്ങനെയാണ്. അങ്ങനെ എന്റെ രണ്ടാമത്തെ ലൈവാണ്. ആക്ച്വലി ഞാൻ ആദ്യത്തെ ലൈവിന് വന്ന സമയത്തും നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോഴും നല്ല മഴയുണ്ട്. എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ തന്നെയല്ല, ഹീരയോടൊപ്പം ഇന്ന് ഒരാളും കൂടെ ഉണ്ടല്ലോ.
1: യെസ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ദേ എങ്ങനെ ഇരുന്നിട്ട് ഹീര പറയുന്നത്? ശരിയാണ്, ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും എന്ന് പറയുന്ന പോലെയാണ്. ഹീര വരുന്ന ദിവസം മുഴുവൻ ഇവിടെ മഴയാണ്.
0: എന്താന്ന് എനിക്കറിയില്ല.
1: മഴ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളവരുടെ കൂടെ വരും എന്നൊക്കെയാണ് പറയാറ്.
0: എനിക്ക് സന്തോഷമായി കേട്ടോ. എന്തായാലും രാവിലെ എന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലേ അയില.
1: യെസ്, ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര പ്രത്യേകതകളാണ്.
0: അപ്പൊ എന്തായാലും ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്.
1: അതെ, പരിസ്ഥിതി ദിനമാണ്. എല്ലാവരും ഒരു മരമായി നിറങ്ങും.
0: പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ ഈ ഒരു ഡേ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അല്ലേ.
1: പ്രത്യേകിച്ച് ഉറപ്പായിട്ടും ക്ലാസ് എടുക്കില്ല,
0: ക്ലാസ് എടുക്കില്ല, കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും സ്കൂളിൽ.
1: സേവനവാരം എന്ന് പറഞ്ഞ ഞങ്ങൾ ഒരു പോക്കാ പോകും. ക്ലാസ് എടുക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, ടീച്ചേഴ്സ് നമ്മളൊന്നും പറയുന്നില്ല.
0: പിന്നെ നമുക്ക് എല്ലാ വർഷവും ചടങ്ങായിട്ട് ഒരു മരം തരും, നമ്മളത് വീട്ടിൽ കൊണ്ടേ നടും,
1: അതിനെ ഉണക്കുന്നു, നെക്സ്റ്റ് ഇയർ വീണ്ടും തരുന്നു, അതേ സ്ഥലത്ത് നമ്മൾ വീണ്ടും വെക്കുന്നു.
0: അതെ അതെ അതെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മെമ്മറീസ് ഒക്കെയാണ് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് പരിസ്ഥിതി ദിനമാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് പല പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കും. ആൻഡ് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മൾ എന്തിനിപ്പോ പലരും ആലോചിക്കില്ല, എന്തിനിപ്പ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കേണ്ട
1: ആവശ്യം.
0: പക്ഷേ ഈ ഒരു ദിവസമെങ്കിലും നമ്മള് പ്രകൃതിയെ പറ്റി ആലോചിക്കണം എന്നുള്ളൊരു വലിയൊരു റിമംബ്രൻസ് ആണ് ആക്ച്വലി.
1: യെസ് കറക്റ്റ് ആണ്, ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്നെ ആലോചിക്കും. സംഭവമുണ്ട്,
0: ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് ആക്ച്വലി നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി നമുക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം വരുമ്പോ എസ്പെഷ്യലി നമ്മൾ ഇതിനെ പറ്റി എന്തായാലും സംസാരിക്കാതെ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ എന്തായാലും സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ആദ്യം നല്ലൊരു ഗുഡ് മോർണിംഗ് ആണ് പറയാനുള്ളത്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സ്കൂളില് മരം കിട്ടിയ കഥ പറഞ്ഞ പോലെ ഞാൻ അതിനെ പറ്റി പറയാം. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് ഒരു മരം കിട്ടുന്നത്. അതുവരെ നമുക്ക് അങ്ങനെ വലിയ മരം, നമ്മള് മരം നോക്കാനുള്ള ഒരു പ്രായത്തിലേക്ക് നമ്മൾ എത്തിയില്ലല്ലോ. അപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആദ്യമായിട്ട് മരം കിട്ടിയത് മഹാഗണി എന്ന് പറഞ്ഞ മരമാണ് കിട്ടിയത്.
1: ഓക്കെ,
0: ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഹൈറ്റി വരും. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ഇത്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് നമ്മോട് ഭയങ്കര വാശി പിടിക്കുകയാണ്, എനിക്ക് ഈ മരം നട്ടേ പറ്റൂ, എനിക്ക് ഇത് ഭയങ്കര അടിപൊളിയായിട്ട് വളർത്തണം, സൂപ്പർ ആക്കണം, ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും. അപ്പൊ അമ്മ പറഞ്ഞു എന്നാ എവിടെയെങ്കിലും നല്ല സ്ഥലം നോക്കിയിട്ട് അത് എന്നാ കൊണ്ട് വെക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ മുറ്റയുള്ളേ. അപ്പൊ ഞാൻ എന്ത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുണ്ട് ഈ മരം വെച്ചു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ മഹാഗണി നല്ല ഹൈറ്റ് വരുന്ന ഒരു മരമാണ്.
1: അത് വളർന്നു,
0: അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വളരും. അപ്പൊ ജൂണിലൊന്നും എനിക്ക് അധികം വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല മഴയുള്ളതുകൊണ്ട്. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ എനിക്കിത് വളരുന്നുണ്ട്, നല്ല വലിയ വലിയ ഇലയൊക്കെ വരാൻ തുടങ്ങി, എനിക്ക് ഭയങ്കര സന്തോഷമായി തുടങ്ങി. അപ്പൊ നമുക്കൊരു പുസ്തകം തന്നു, അതായത് പുസ്തകത്തിന്റെ പേരൊന്നും
1: എനിക്ക്.
0: അപ്പൊ ആ പുസ്തകത്തിൽ നമ്മൾ ഡെയിലി എഴുതി വെക്കണം എത്ര ഇല വന്നു, എത്ര ഇല വാടിപ്പോയി. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മള് ഭയങ്കര സന്തോഷമായിട്ട് മരം ഇങ്ങനെ വളരുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് കൈവിട്ട കളിയാണെന്ന്. കാരണം മരം
1: സംഭവം അങ്ങ് പോവാണ്,
0: സംഭവം ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോവാ. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു നീ ആരോട് വെച്ചിട്ട് ഈ മരം ഇവിടെ വെച്ചേ? അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ഇതല്ലേ ഏറ്റവും നല്ല സ്ഥലം. അപ്പൊ അമ്മ നീ ഒന്ന് മുകളിലേക്ക് നോക്കിയേ, കറണ്ട് കമ്പിയാണ് അത് കൂടെ പോകുന്നത്, അതായത് കറണ്ടിന്റെ ലൈൻ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എങ്ങനെ പോയാലും അത് അവിടെ ഒന്ന് മുട്ടും, അതെന്തായാലും അവര് വന്ന് മുറിക്കും.
1: അടിപൊളി.
0: അപ്പൊ ഒരു കാര്യമില്ല, അങ്ങനെ അവസാനം ഞാനിങ്ങനെ ഇത് ആ സൈഡിൽ കൂടെ എങ്ങാനും വളർന്നാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് വളർന്നു വളർന്ന് അവസാനം കറക്റ്റ് ആയിട്ട് ആ ലൈനും ചെന്ന് മുട്ടി
1: മുട്ടി.
0: അപ്പൊ അവസാനം അവര് ഒന്ന് പറഞ്ഞു ഈ മരം മുറിച്ച് കളയണേ. ഞാൻ ഓക്കെ, മരം എന്ന് പറയാറായിട്ടില്ല, ഒരു ചെടി ലെവലിലേക്ക് കുറച്ചും കൂടി ഒന്ന് വലുതായി. അങ്ങനെ ഞാനത് വെട്ടിക്കളഞ്ഞു
1: വെട്ടിക്കളഞ്ഞു. കാര്യമായി നട്ട് നനച്ച് വളർത്തിയ മരത്തെ കൊന്നു.
0: എന്ത് ചെയ്യാൻ പറ്റും, അതെന്റെ എന്റെ പൊസിഷന്റെ ഒരു പ്രശ്നം വന്നതാണ്. അത് നല്ലൊരു സ്ഥലത്ത് വെക്കേണ്ടതായിരുന്നു.
1: അമ്മ പറഞ്ഞതിലും തെറ്റുണ്ട്, അമ്മ പറഞ്ഞു നല്ല സ്ഥലം നോക്കാൻ, ഞാൻ നോക്കി, ഞാൻ വെച്ചു,
0: അത്രേ ഉള്ളൂ.
1: നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെടാ.
0: പക്ഷെ തീർച്ചയായിട്ടും അതിനുശേഷം ഞാൻ മരം വെച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ചെറിയ ചെറിയ മരങ്ങളും ചെറിയ ചെറിയ ചെടികളും പച്ചക്കറി തോട്ടം കൃഷി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ഒരു ഒരു ട്രീ നമ്മൾ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല
1: എന്ന് ഞാൻ പറയും. ഉണ്ട്.
0: യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അഹല്യയുടെ കഥ കേൾക്കാം അല്ലേ?
1: അല്ലെ, അതെ, അഹല്യയുടെ കഥ അല്ല, ആയില്യയുടെ.
0: ആയില്യയുടെ എനിക്കിത് രണ്ടും എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ. ശരി,
1: ആയില്യയുടെ കഥ. അതിവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് ഹീര. ഇതുവരെ എന്റെ പേരാരും പഠിച്ചില്ല,
0: ഞാൻ പഠിക്കും,
1: കുഴപ്പമില്ല, പോട്ടെ.
0: ഓക്കെ,
1: എനിക്ക് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഭയങ്കര റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് മെയിൻ ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ. ഒരു ദിവസം ഞങ്ങൾ 1000 മരം
0: വെച്ചിട്ടുണ്ട്. അമ്മേ,
1: സത്യം, ചുമ്മാതിരി വളർന്നിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ അവാർഡ് വരെ പോയി വാങ്ങിയേക്കുന്നു. അമ്മാതിരി ലെവലൊക്കെ ആയിരുന്നു. പക്ഷെ എന്റെ വീട്ടിൽ എന്റെ അമ്മ പറയാറുണ്ട് നാട്ടിൽ മുഴുവൻ വെക്കും വീട്ടിലൊരു പേരിനൊരെണ്ണം, നീ പേരിനൊരെണ്ണം അതില്ലായിരുന്നു, അതെന്താന്നറിയില്ല, അങ്ങനെ പോയി.
0: ശരി, അത് ഏത് ക്ലാസ്സിലായിരുന്നു?
1: ഞാനൊരു 10th വരെ ഭയങ്കര പ്രകൃതി സ്നേഹിയായിരുന്നു. അതിനുശേഷം SSLC ആയപ്പനോട് വീട്ടുകാർ പറഞ്ഞു പഠിച്ചില്ലെങ്കിൽ മുട്ടുകാല് തല്ലുടിക്കുന്നു. പ്രകൃതി സ്നേഹം
0: മാറ്റി വെച്ചു,
1: പഠിക്കാൻ പോയി.
0: അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കഥകൾ ഉണ്ടാവും.
1: പിന്നല്ലാതെ പരിസ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കഥയുണ്ടാവും.
0: അപ്പൊ അതിനെ പറ്റിയുള്ള കഥകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 8281500 എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേഗം വേഗം വിളിക്കാം, നിങ്ങളുടെ കഥകളൊക്കെ പറയാം. എന്തായാലും പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റൺവേ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് എന്റെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. ഇല്ല,
1: അതെ, ഇന്ന് ഹീരയ്ക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഹീരയുടെ ഇഷ്ടമാണ്.
0: അതെ, അപ്പോ ഒരു രാവിലെയൊക്കെ കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് നമ്മൾ കേട്ടിട്ട് തിരിച്ചു വരും ഓൺ ആലിയ FM. ദിസ് ഇസ് RJ ഹീര ആൻഡ്
1: RJ ആലിയ.
0: സ്റ്റേ ട്യൂൺഡ്.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete gootu gooda.
2: യെസ്, അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതെ ഒരു കോളറിലേക്ക് പോവാണ്. ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹലോ,
3: ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
3: അൻസാർ
2: സുഖാണോ? ഓക്കെ. അപ്പൊ അൻസാർ, എന്തുണ്ട് വിശേഷം? മഴയുണ്ടോ അവിടെ കൊല്ലത്ത്?
3: ആ, കൊല്ലത്ത് മഴ ഇങ്ങനെ വന്നു പോയൊക്കെ നിൽക്കുന്നു. നല്ല തണുപ്പാണ്.
2: ആണോ? നല്ലൊരു ക്ലൈമറ്റ് അല്ലേ രാവിലെ? ശരി, അപ്പൊ ഞാൻ അൻസാറിനോട് ചോദിക്കുകയാണ്. അൻസാറിന്റെ ഇതുവരെ വല്ല മരം വെച്ചതോ മരം കിട്ടിയതോ മരച്ചെടി തൈ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കഥകളുണ്ടോ?
3: മരമോ?
2: മരം ഇന്ന് പരിസ്ഥിതി ദിനാണ്. ഏതെങ്കിലും മരം ഒക്കെ കിട്ടിയിട്ടുണ്ടോ സ്കൂളിന്നോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച മരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: ഇല്ല, നമ്മള് ബ്ലൈൻഡ് സ്കൂളിലല്ലേ പഠിച്ചത്, കോട്ടയത്ത് ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്.
2: ആ, ഓക്കെ.
3: അങ്ങനെ അവിടെ ആ സമയത്ത് 1985 മുതൽ 1987 വരെ ഞാൻ പഠിച്ചതേ.
2: ആ, ഓക്കെ.
3: അവിടെ അങ്ങനെ അന്ന് അന്നത്തെ സമയത്ത് അങ്ങനെയൊന്നും അവിടെ കൊടുത്തിട്ടില്ല.
2: ഓക്കെ, ശരി ശരി. അപ്പൊ അൻസാറിന്റെ വീട്ടില് മരങ്ങളുണ്ടോ?
3: ആ, വീട്ടിലൊക്കെ ഉണ്ട്.
2: ഏതൊക്കെയാ മരങ്ങള്?
3: വീട്ടില് പിന്നെ പാക്ക് പിടിക്കുന്ന ഒക്കെ ഉണ്ട്, പിന്നെ പിന്നെ തെങ്ങുണ്ട്, പിന്നെ പശുവണ്ടി മാങ്ങ ഒക്കെ പിടിക്കുന്ന ഇതൊക്കെ ഉണ്ട്, മരമൊക്കെ ഉണ്ട്.
2: ഓക്കെ, ശരി ശരി. അപ്പൊ അതാരാ അതൊക്കെ നോക്കുന്നേ?
3: അത് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. അല്ലാതെ പിന്നെ മഴയൊക്കെ കിട്ടുമ്പോ നല്ല വെള്ളമൊക്കെ വീഴുമ്പോ നല്ലോണം വളർന്നു വരും അതൊക്കെ.
2: ഓക്കെ, അപ്പൊ അത് നന്നായി തന്നെ വളർത്തണോട്ടോ, പെട്ടെന്നൊന്നും വെട്ടല്ലേ.
3: ആ,
2: ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ്?
3: ഇന്ന് ബഷീർ ആലത്തൂര്, പാലക്കാട്.
2: ആ, ഓക്കെ.
3: പിന്നെ പട്ടാമ്പി ഉള്ള നമ്മുടെ മുഹമ്മദ് ഖാ, PV മുഹമ്മദ്, വടക്കേ വാനൂര്.
2: ഓക്കെ.
3: പിന്നെ ദീപ കുമരകം. പിന്നെ കണ്ണൂരുള്ള ഒരു ശ്രോതാവുണ്ട്, ആനന്ദ ബിലാനൂര്.
2: ഓക്കെ.
3: സന്തോഷ് നടക്കാവ്. സുനില മലപ്പുറം കരിവാരക്കുണ്ട്.
2: ഓക്കെ. അപ്പൊ ഒത്തിരി പേരുണ്ടല്ലോ ലിസ്റ്റില്. ഒത്തിരി പേരുണ്ടല്ലോ ലിസ്റ്റില്. ശരി ശരി. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വിഷസ് പറയാം ട്ടോ.
3: ഓക്കെ, താങ്ക്
2: യു. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇനി വിളിക്കണം ട്ടോ.
3: ഓക്കെ,
2: ബൈ ബൈ. യെസ്, അപ്പൊ എന്തായാലും അൻസാറാണ് നമ്മൾ വിളിച്ചത് അല്ലേ. അപ്പോ കഥ, അവർക്ക് കുറെ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമായിരിക്കും അങ്ങനത്തെ ഒരു വീട്.
4: ആ, പിന്നല്ല, നല്ല തണലുണ്ടാവും, ഭയങ്കര നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല തണലത്ത് പോയിരിക്കാം. അതിനെ ഇഷ്ടം. ഈ കശുമാങ്ങ കഴിക്കുമോ?
2: കശുമാങ്ങ കഴിക്കും, പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്.
4: ആ, ഞാനൊക്കെ കശുമാങ്ങ പൊട്ടിച്ച് അതിന്റെ കട്ട് ചെയ്തിട്ട് നമ്മള് മാങ്ങ കഴിക്കില്ലേ, ഉപ്പും മുളകും കൂട്ടി അതുപോലെ കഴിക്കും. ഭയങ്കര വൈബൊക്കെ ആയിരുന്നു.
2: അതൊക്കെ ഒരു കാലല്ലേ. ശരി, അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും പല കഥകളുണ്ടാവും, നിങ്ങളുടെ ചുറ്റുമുള്ള മരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം വെച്ച മരത്തൈ അങ്ങനത്തെ കുറെ കഥകളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ. 8281509000. ഞാനും ആയിലും ഇവിടെ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ കഥകൾ കേൾക്കാം. അപ്പൊ എന്തായാലും ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ട് നമ്മൾ ഒരു പച്ചപ്പുള്ള ഗാനാണ് നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത്.
4: ഇവിടെ ഇവിടെ പച്ചപ്പും പരവതാനിയും മാത്രമാണ്, എന്താണെന്നറിയില്ല.
2: പ്രകൃതി രമണീയമായ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഫ്രം ദ മൂവി. എനിക്ക് തോന്നുന്നു ഈ അലൈപ്പായതെന്ന് പറഞ്ഞ സിനിമ ഒത്തിരി പേർക്ക് ഇഷ്ടമാവുന്ന ഒരു റീസൺ അതിന്റെ പാട്ടും കൂടിയാണ്
4: അല്ലെ. സത്യം, ഞാൻ യോജിക്കുന്നു പൂർണ്ണമായിട്ടും.
2: അപ്പൊ AR റഹ്മാന്റെ വൺ ഓഫ് ദ ഹിറ്റ്സിലുള്ള ഒരു നല്ലൊരു പാട്ടാണ് നമ്മൾ ഇനി അടുത്ത് കേൾക്കാൻ പോകുന്നത്. ഓൺ ആലിയ FM, സ്റ്റേ ട്യൂൺ വിത്ത് അസ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, അങ്ങനെ സമയം എന്താ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഉണ്ട്, RJ ഹീറ ആൻഡ് എന്റെ കൂടെ.
3: ഞാനിവിടെ ഉണ്ട്, ഞാൻ ആയില്ല. യെസ്
2: യെസ്. അപ്പൊ എന്തായാലും മരം നട്ട കഥകളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് പേരൊക്കെ കണക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പലർക്കും ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം റേഡിയോ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നമ്മൾ വേഗം തന്നെ അത് കറക്ട് ചെയ്യാനായിട്ട്
3: നോക്കുന്നതായിരിക്കും. റേഡിയോയിലാണ് ചെറിയൊരു പ്രശ്നം.
2: ഓക്കെ, അപ്പോ ഇന്നത്തെ മരക്കഥകൾ ഞാൻ ഒരുപാട് കഥയൊക്കെ കേൾക്കുന്നൊക്കെ വിചാരിച്ചു കേട്ടോ, പക്ഷെ ഒന്നും വന്നില്ല.
3: അതെ, ഹിരക്ക് കറക്റ്റ് അറിയാഞ്ഞിട്ടാണ് ഞങ്ങളുടെ ശ്രോതാക്കൾ ഇങ്ങനെ ആ സ്നേഹം കാണിക്കാൻ തുടങ്ങിയുണ്ടല്ലോ.
2: ആണോ? ശരി, എന്തായാലും ഞാൻ നിങ്ങളൊക്കെ കോളിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ June 5 പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോ മരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, വിച്ച് ഇസ് ഗുഡ്. നമ്മൾ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. അപ്പൊ തിരിച്ചു അങ്ങോട്ട് നമ്മൾ പ്രകൃതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അതിന്റെ ഒക്കെ ഒരു ഭാഗമാണ് നമ്മൾ മരം നടുന്നതും അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതും എന്നൊക്കെ പറയുന്നത്. പക്ഷെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ, നമുക്കിപ്പോ എന്ത് കിട്ടിയാലും നമ്മളത് പ്ലാസ്റ്റിക് കവറിൽ റാപ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അതിപ്പോ ചെറിയൊരു മിഠായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും അല്ലേ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു നമ്മൾ തന്നെയാണ് വേസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാര്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഇടാൻ മടിയാണ്.
3: അതിലൊരു
2: രസമില്ല എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക്. സ്പെഷ്യലി ഞാൻ ഇതൊക്കെ എനിക്ക് ഏറ്റവും എനിക്ക് വിഷമമായിട്ട് തോന്നാറുള്ള, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെന്തായാലും മിനറൽ വാട്ടർ ബോട്ടിൽ എന്തായാലും വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ഇത് കുടിക്കുന്നു, കഴിയുന്നു, എറിയുന്നു,
3: എറിയുന്നു,
2: കുടിക്കുന്നു, കഴിയുന്നു, എറിയുന്നു. ഞാൻ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് അതൊന്നില്ലെങ്കിൽ നമ്മുടെ ബാഗിൽ വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് വേണമെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ചില ട്രെയിനുകളുടെ മിക്ക എല്ലാ കമ്പാർട്ട്മെന്റിലും ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, മിക്ക കമ്പാർട്ട്മെന്റിലും ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടായിരിക്കും നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, അവിടെ ഇടാം. പക്ഷെ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നു, കളയുന്നു,
3: വിൻഡോ കൂടെ ഇങ്ങനെ എറിയുമ്പോൾ കിട്ടുന്ന
2: സുഖം. അത് ഈ വിൻഡോ മാത്രമല്ല, ചിലപ്പോൾ ബസ് പോകുന്ന സമയത്തായിരിക്കാം,
3: മൊത്തമുണ്ട്. അതെല്ലാവർക്കും ഒരു ത്രില്ലാണ്,
2: ത്രില്ലാണ്. പക്ഷെ അത് അത് മനസ്സിലാക്കുന്നില്ല, നമ്മുടെ പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു വേസ്റ്റ് ആണ് അത്. അത് പിന്നീട് അത് എടുക്കുന്നുണ്ടാവില്ല ആരും, അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അതിങ്ങനെ കിടക്കും അവിടെ. അത് ചെറിയ മിഠായി കവർ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
3: യൂസ് ചെയ്യുന്ന എല്ലാത്തിലും അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്, പ്ലാസ്റ്റിക് എലമെന്റ് എല്ലാത്തിലും ഉണ്ട്.
2: അതെ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കണം. പിന്നെ ഇതിന്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, കുട്ടികളും ഇത് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം അവർ കണ്ടുപിടിക്കുന്ന ആരാണ്? നമ്മളെയാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മ എന്താ ചെയ്യുന്നത് അത് തന്നെയാണ് അവരും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ മരം നട്ടാൽ മാത്രമേ പ്രകൃതി സംരക്ഷണം ആവുന്നില്ല,
3: ഇല്ല, ഈ കാര്യങ്ങൾ കൂടി വേണമല്ലോ. ഇതൊക്കെ കൂടി വന്നാലേ ഈ മരത്തിന് ശരിക്കും വളരാൻ പറ്റുള്ളൂ,
2: പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറാണ്. കാരണം നമ്മളിപ്പോ ജീവിക്കുന്നത് ഇനി കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ വന്ന് നിൽക്കുന്നതാണ് ഇപ്പൊ റിസർച്ചും സയന്റിസ്റ്റുകളൊക്കെ
3: പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രശ്നങ്ങൾ കൂടി കൂടി വരാണ്.
2: അതെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം, നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോ ഇത്തരം ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനായിട്ട്
3: പിന്നല്ലാതെ തീർച്ചയായിട്ടും പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് റീസൈക്ലിംഗ് എന്ന് പറയുന്ന കാര്യത്തെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല.
2: എക്സാക്ട്.
3: എന്നാ പോലും ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല, നമുക്ക് അവിടെ ഒന്നും ഇങ്ങനെ വേണ്ടേ,
2: അങ്ങനത്തെ ഒരു ഫീൽ. അതായത് റീസൈക്കിൾ ചെയ്യുന്നതും റീയൂസ് ചെയ്യുന്നതും എന്തോ തെറ്റായിട്ട് എപ്പോഴും ആൾക്കാർ എടുക്കുന്ന പോലെ എനിക്ക്
3: തോന്നിയിട്ടുണ്ട്.
2: എന്തിനാ ഇപ്പൊ അതിപ്പോ ഒരു ചെരുപ്പല്ലേ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സല്ലേ, അല്ലെങ്കിൽ ഒരു ഒരു ബുക്ക് അല്ലേ, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ അല്ലേ, അത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ നമ്മൾ റീയൂസ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ ഡ്രസ് ആയിക്കോട്ടെ, ചെരുപ്പുകളായിക്കോട്ടെ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
3: പിന്നല്ലാതെ തീർച്ചയായിട്ടും പറ്റും. അതിന് കുറെ കുറെ രീതികൾ ഇപ്പൊ പറഞ്ഞു വരുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു കാര്യത്തിലേക്ക്, നമ്മൾ എത്രയെങ്കിലും ഏതെങ്കിലും വേണമല്ലോ, പെൻ കളക്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ പെന്നിനെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വന്ന് അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോകും.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇത്തരത്തിലുള്ള നമുക്ക് ഇവിടെ ഒരു കോൾ വരുന്നുണ്ടല്ലോ. അപ്പൊ കോള് ആരാണെന്നുള്ളത് നമുക്ക് എന്തായാലും കേട്ട് നോക്കണം. ഹലോ, ഇതാരാണ്? ഹരിദാസ് മാങ്കാവ്. കോഴിക്കോടുള്ള മാങ്കാവ് ആണോ അത്?
4: ഇത് പാലക്കാട്ടിലെ മാങ്കാവ്.
2: കോഴിക്കോട് ഉണ്ട് ഒരു മാങ്കാവ്. ഓക്കെ, അപ്പൊ ഹരിദാസ് ഏട്ടൻ എന്തുണ്ട് വിശേഷം?
4: നല്ല വിശേഷമാണ്.
2: ഓക്കെ,
4: ഹീരയല്ലേ? ഹീര.
2: അതെ, ഹീരയാണ്.
4: ഹീര, ഹീര ഒരു വടക്കേ ഇന്ത്യൻ പേരാണല്ലോ.
2: വടക്കേ ഇന്ത്യൻ പേരോ? അതൊന്നുമില്ല, നമ്മുടെ വീട്ടില് നമ്മള് മൂന്ന് പേരാ. അപ്പൊ മീര, താര, പിന്നെ അടുത്ത പേര് എന്തിടണം എന്ന് ആലോചിച്ചപ്പോ
4: വടക്കേ ഇന്ത്യയിൽ ഇരുന്നതാണോ അവിടെ തന്നെ?
2: അല്ല അല്ല അല്ല അല്ല, എന്റെ അച്ഛനും അമ്മയും തൃശ്ശൂരാണ്. ഞങ്ങള് മൂന്ന് പെൺകുട്ടികൾ. അപ്പൊ മീര, താര, ഇനി അടുത്തത് എന്ത് പേരിടും എന്ന് ആലോചിച്ചപ്പോ അങ്ങനെ ഒരു റൈമിങ്ങില് നമ്മള് ഹീര പിടിച്ചതാ. അതെ, യോജിപ്പിച്ചതാണ് നമ്മള്. ഓക്കെ, അപ്പൊ ഹരിദാസേട്ടന് മരത്തിന്റെ കഥകൾ പറയാനുണ്ടോ?
4: മരം വീട്ടിൽ നിറയെ ഉണ്ട്, ഫ്രണ്ട് അങ്ങനെ കാട് പോലെ നിൽക്കുന്നുണ്ട്.
2: ആണോ?
4: വീട്ടിന്റെ ചുറ്റും മരങ്ങളാണ്.
2: വാവ്, അടിപൊളിയാണല്ലോ. അത് ഏതൊക്കെ മരങ്ങളാ ചേട്ടാ?
4: വേപ്പുമരം, പുളിമരം, വേപ്പുമരം, ഞാവല്, നെല്ലിക്ക, തെങ്ങ്, കരിവേപ്പില, അങ്ങനെ ഇല്ലാത്ത മരങ്ങളൊന്നും ഇല്ല. കംപ്ലീറ്റ് ഉണ്ട് ഇവിടെ.
2: അടിപൊളി, സൂപ്പർ. അപ്പൊ ഇതൊക്കെ ആരാ നോക്കുന്നേ?
4: അതായത് ഏതോ കാറ്റിൻ്റെ ഉള്ളിൽ വന്ന പോലെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ വന്ന.
2: പക്ഷെ ഭയങ്കര രസമായിരിക്കില്ലേ മഴയൊക്കെ പെയ്യുന്ന സമയത്ത്?
4: ആ മഴ ഭയങ്കര തണുപ്പ്.
2: എന്താ ഏട്ടാ?
4: വേനൽക്കാലത്ത് നല്ല ചൂട് സമയത്തൊക്കെ ഈ മരത്തിന്റെ ഒരു തണുപ്പും അതിന്റെ ഓക്സിജൻ ഒക്കെ ആവുമ്പോ നല്ല രസം.
2: ആ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നമ്മുടെ വീടിന് ചുറ്റും നല്ലൊരു ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവും അല്ലേ ഈ മരം ഉണ്ടാവുമ്പോ? ആ അതൊരു നല്ലൊരു പോയിന്റ് ആണ്. യെസ്. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ് വിഷസ്? അപ്പോ
4: വിഷസ് ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ താങ്ക് യു സോ മച്ച് ട്ടോ, ഇനിയും വിളിക്കണം. ഓക്കെ
4: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, ബൈ.
3: അതെന്തായാലും അടിപൊളി പരിപാടിയാണല്ലേ, വീടിന്റെ മുൻപിൽ കൊറേ മരം.
2: ആ എന്ത് രസമായിരിക്കും അല്ലേ?
3: എന്നല്ലാതെ പ്രത്യേകിച്ച് പാലക്കാട് അത് വളരെ രസമായിരിക്കും. ആ വെയിലിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പെടുന്ന പാട്.
2: അതെ അതെ. അപ്പൊ വെയിൽ വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ മരത്തിന്റെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പല റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് മരം ഉള്ളതിന്റെ താഴെ പോയിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാർ ചെന്ന് നിൽക്കും. കാരണം ചൂട് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മരം നമുക്ക് ഓൾറെഡി ഇമ്പോർട്ടന്റ് ആണ്. ഉള്ളവരൊക്കെ അത് നന്നായിട്ട് നമ്മൾ ടേക്ക് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക അതിന്. ആൻഡ് അതിന്റെ ശേഷം ദേ ഇപ്പൊ നമുക്കൊരു കോള് വരുന്നുണ്ട്, അത് ആരാണ് നമുക്ക് നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
5: ഞാൻ ബുള്ളറ്റ് ജഗൻ മലപ്പുറം.
2: പേര് കേട്ടില്ല.
5: ബുള്ളറ്റ് ജഗൻ മലപ്പുറം.
2: മുള്ളൻ ജഗൻ
3: അല്ല, ബുള്ളറ്റ് ജഗൻ മലപ്പുറം.
2: എന്റെ അമ്മേ, ബുള്ളറ്റ് ജഗൻ. ഓക്കെ ഓക്കെ. യെസ്. എന്തുണ്ട് വിശേഷം?
5: നല്ല വിശേഷം. എന്തായാലും നമ്മുടെ ആർ ജെ ഗ്രൂപ്പിൽ വന്ന പുതിയ അതിഥിക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും സ്വാഗതം.
2: ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച് ട്ടോ. ശരി, അപ്പോ ജഗൻചേട്ടന് കഥ എന്തെങ്കിലും പറയാനുണ്ടോ മരത്തിനെ പറ്റി?
5: മരത്തിനെ പറ്റി കുട്ടിക്കാലത്ത് ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഞാൻ താമസം മാറിയ സ്ഥലത്ത് സ്ഥലം വളരെ കുറവായതുകൊണ്ട് എന്നാലും അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ മരങ്ങള് അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
2: ആണോ? ഏതൊക്കെ മരങ്ങളാ?
5: മരങ്ങള് പറയുമ്പോ തെങ്ങുണ്ട്, പിന്നെ നമ്മുടെ ചിക്കു, മാമരം,
2: ഓക്കെ,
5: ഒരു റംബൂട്ടാൻ, അത്രേ ഉള്ളൂ.
2: ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടോ റംബൂട്ടാനൊക്കെ?
5: റംബൂട്ടാൻ ആയിട്ടില്ല, ആയിട്ടില്ല.
2: ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്
5: റംബൂട്ടാൻ. പാറ്റപ്പൊടി എന്ന് പോലെ കഴിക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് വാങ്ങിച്ചത്.
2: ആണല്ലേ? ചിക്കു ഷെയ്ക്ക് ഒക്കെ അടിക്കാവ നമുക്ക് വീട്ടില്.
5: ആ തൃശ്ശൂർ ഭാഗത്തുള്ള മരങ്ങൾ പെട്ടെന്ന് കഴിക്കുന്ന സൈസാണ്. തൃശ്ശൂർ മറ്റേ ഇവിടെ പേര് മറന്നുപോയി.
2: ശരി, പിന്നെ ആർക്കാണ് വിശ്വസ്?
5: എന്തോ
2: വിഷസ് ആർക്കാണെന്ന്?
5: വിഷസ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ നമ്മുടെ കുട്ടികൾക്കും, കുട്ടികൾക്ക് ഇന്ന് സ്കൂളിലെ സേവനകാരല്ലേ,
2: അപ്പൊ
5: അതിന്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.
2: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ട്ടോ, ഇനിയും വിളിക്കണം. ബൈ. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, സേവനവാരത്തിന് നമ്മുടെ കുട്ടികൾക്കാണ് ആശംസകൾ കൊടുത്തിട്ടുള്ളത് അല്ലെ?
3: സേവനവാരം.
2: അതെ, അപ്പൊ ഈ കുട്ടികളിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികൾ നമ്മളെ കണ്ടു പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മളുടെ വേസ്റ്റുകൾ കറക്റ്റ് സ്ഥലങ്ങളിൽ ഡിസ്പോസ് ചെയ്യാനും റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും നമ്മളൊക്കെ ഇനി നമ്മുടെ ഹാബിറ്റുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്.
3: അത് തന്നെയാണ് എനിക്കും ശക്തമായി പറയാനുള്ളത്. ഞാൻ 100% ഹീലോട് യോജിക്കുന്നു.
2: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത പാട്ട് കേട്ടാലോ? അല്ല,
3: പിന്നല്ലാതെ കേൾക്കാം.
2: അടുത്ത പാട്ട് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് നല്ലൊരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആർ ജി ഹീരയും അയല്യം ഇവിടെ തന്നെ ഉണ്ട് ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000 കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete gootu gooda.
2: യെസ്, അങ്ങനെ ഐലിയും ഹീരയും ഇവിടെ ഉണ്ടല്ലേ.
3: യെസ്, അത് ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിലെ പാട്ട്, ഇടുക്കി ഗോൾഡ് കാണുന്ന സമയത്ത് എനിക്ക് ആ പ്രകൃതി എന്തായാലും ഇഷ്ടമാണ്. അതല്ലാതെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ കിട്ടില്ലേ. ഈ പരിസ്ഥിതിനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താ സംഭവം എന്ന് അറിയാം? ഈ സേവനവാരം, അതാണ് സംഭവം, മെയിൻ പരിപാടിയാണ്. അപ്പൊ ടീച്ചേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇന്ന ഡ്യൂട്ടി ഇന്നവർക്കാണ്, ഇന്ന ഡ്യൂട്ടി ഇന്നവർക്കാണ്. അതായത് വീട്ടില് നമ്മള് ഒരു പത്രം പോലും കഴിയില്ല, പക്ഷെ സ്കൂളിൽ പോയിട്ട് അങ്ങ് പണിയെടുത്ത ആത്മാർത്ഥം നമ്മളിങ്ങനെ ഇങ്ങനെ വരി വിതറാറുണ്ട്.
2: അപ്പൊ
3: ആ സമയത്ത് ഈ ഗ്രൂപ്പ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫേവറേറ്റ്സിനെ കിട്ടണം, ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഗ്രൂപ്പിലേക്ക് കിട്ടണം. എന്നാലാണ് നമ്മുടെ ഉഡായ്പ് നടക്കുള്ളൂ. അതായത് ഒരു മരം വെച്ച് ഞങ്ങള് വേണമെങ്കിൽ 1.5 മണിക്കൂർ ഇരിക്കും. ആ സീരിയസ്ലി, ഭയങ്കര ഇങ്ങനെ ഉഴപ്പുന്ന പിള്ളേരുണ്ടാവും. അതായത് കുറെ പിള്ളേര് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു, നമ്മൾ ഉഴപ്പുന്നു, പക്ഷെ അവസാനത്തെ പ്രൈസ് നമ്മൾ വാങ്ങും. അതാണ് ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോ ഫുൾ ആലോചിച്ച കാര്യം. അതിലൊരു ഗാങ് ഉണ്ട്, അതുപോലെ എനിക്കും ഒരു ഗാങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് പണിയെടുക്കാൻ എന്ന പേരിൽ പോയിരിക്കുന്നു, സമ്മാനം വാങ്ങുന്നു, അടിച്ചു മാറ്റുന്നു. ആ സംഭവം ഉണ്ടല്ലോ, ആ അങ്ങനെ ഓർമ്മകളായിരുന്നു. ഹീര എന്താ അറിയില്ല, വല്ലാത്ത ഓർമ്മയായിരുന്നു. ഹീര ഇവിടെ ഇരുന്നിട്ട് എന്തുവായിട്ട് ഓർക്കുന്നേ.
2: പക്ഷെ ഞങ്ങളുടെ സ്കൂളിലുണ്ടല്ലോ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങള് ഞാൻ 10th ഓടിയ ഗവൺമെന്റ് സ്കൂളിലാണ്
3: പഠിച്ചത്.
2: തൊട്ടടുത്തൊരു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ബെല്ലടിക്കുമ്പോഴേ ഞാൻ സ്കൂളിലേക്ക് ഓടുള്ളൂ കേട്ടോ. അപ്പൊ എന്നോട് എന്നും ടീച്ചർ പറയും, ഹീര നീ ഇത്ര അടുത്തല്ലേ കിടക്കുന്നത്, ഇച്ചിരി നേരത്തെ വന്നൂടെ എന്ന് എപ്പോഴും
3: ചോദിക്കാനുള്ളത്.
2: ഞാൻ അതിങ്ങനെ സമയം ഇങ്ങനെ അടുത്തല്ലേ എന്ന് വിചാരിക്കുന്ന. അപ്പൊ നമ്മുടെ സ്കൂൾ അസംബ്ലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ കറക്റ്റ് സെന്ററിലായിട്ട് മറ്റേ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യാനുള്ള സംഭവമുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വലിയ മരമുണ്ട്, ഒരു ചക്ക മരം, അതായത് ഒരു പ്ലാവ്. അപ്പൊ ഈ പ്ലാവിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ ചക്കയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അതായത് സ്കൂളൊക്കെ തുറന്ന ആ ഒരു സമയത്ത്, ഈ മെയ് മാസത്തിലൊക്കെ ചക്ക ഒരുപാട് ഉണ്ടാവല്ലോ, ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ നമുക്ക് ചക്ക കിട്ടും. അപ്പൊ ഈ ചക്ക വലിയ ഡേഞ്ചർ. അപ്പൊ നമ്മൾ ഈ അസംബ്ലിക്ക്
3: നിൽക്കുമ്പോൾ
2: ആ കാരണം ഇതെങ്ങനെ തലയിൽ വീണാലോ,
3: ഓ അങ്ങനെ
2: മനസ്സിലായോ. അപ്പൊ ഈ പ്ലാവിന്, അപ്പൊ ഞാനാണ് ആ സമയത്ത് സ്കൂളിൽ ഇച്ചിരി ഹൈറ്റ് ഉള്ള ആള്. ഞാൻ പെട്ടെന്ന് 7-8 പഠിക്കുമ്പോ പെട്ടെന്ന് ഹൈറ്റ് വെച്ചോണ്ട് ഞാൻ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് പേടിയാ, ഈ ചക്ക എങ്ങാനും തല വന്ന് വീഴും. കാരണം നമ്മൾ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് നല്ല പഴുത്ത ചക്കയൊക്കെ പെട്ടെന്ന് വീഴും.
3: ശരിക്കും
2: അപ്പൊ പേടിയാ, ദൈവം ഈ ചക്ക എങ്ങാനും തലയില് വീഴും
3: വിശ്വരാന്നുള്ളതായിരുന്നു.
2: അതെ, അങ്ങനെ പിന്നെ ഒരു സർക്കിള് ചെയ്തിട്ട് നമ്മളോട് കുറച്ചൊക്കെ മാറി നിൽക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മള്. പക്ഷെ ആ മരം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്.
3: ഓ,
2: നല്ല തണലാണ്, നമുക്ക് കളിക്കാൻ നല്ല സ്ഥലം ഉണ്ടാവും, നമുക്ക് ആ തണല് കളിക്കാൻ പറ്റും. ഇപ്പൊ ആ മരമൊക്കെ മുറിച്ചു കളഞ്ഞൊന്നും തോന്നുന്നുണ്ടാവും, കാരണം പുതിയ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ
3: വന്നപ്പോ.
2: അതെ, അപ്പൊ നമ്മുടെ സ്റ്റേജിന്റെ തൊട്ടടുത്തൊരു മരം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഓർമ്മകളാണ്. അയ്യോ, ആ മരം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിരുന്നല്ലോ. പിന്നെ മാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ചക്ക എല്ലാം ഇതുപോലെ കുട്ടികളുടെ തലയിൽ ഡേഞ്ചർ ആയപ്പോ, അപ്പൊ അവരെന്തെന്ന് വെച്ചാൽ ഒരാളെ കയറ്റിയിട്ട് അതിങ്ങനെ എല്ലാം താഴത്തേക്ക് ഇടാണ്. അപ്പൊ ഈ ചക്ക എല്ലാം എന്ത് ചെയ്യും, അപ്പൊ നമ്മള് അല്ല, അപ്പൊ നമ്മൾ അന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് അതിലിങ്ങനെ ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ സാർ ഇങ്ങനെ വന്നിട്ട് ചക്കയൊക്കെ ഇങ്ങനെ ഇടത് എന്ത് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഈ ചക്കയൊക്കെ എന്ത് ചെയ്തു, നിനക്ക് വേണോ ചക്ക? അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ കൊണ്ടുപോകുന്നു. അപ്പൊ അന്ന് സൈക്കിൾ ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ഈ സൈക്കിളിന്റെ പുറകില് ഈ ചക്ക വെച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി.
3: അമ്മ, ഞാൻ സമ്പാദിച്ചു കൊണ്ടുവന്ന
2: ചക്ക ഞാൻ കഷ്ടപ്പെട്ടു. അതിന് ഞങ്ങൾ ആ ചക്കയൊക്കെ വെച്ച് എന്തോ കറിയോ എന്തോ പച്ചച്ചക്കയായിരുന്നു.
3: ആണോ?
2: അപ്പൊ നമ്മൾ അതിങ്ങനെ കറിയൊക്കെ വെച്ചു. അങ്ങനെ ചക്ക നമ്മള് തോരൻ വെക്കുമല്ലോ, അപ്പൊ തോരൻ വെച്ച് നമ്മള് നല്ല രസമായിട്ടൊക്കെ
3: കഴിച്ചു.
2: ഇങ്ങനെ കുറെ മെമ്മറീസ് ഉണ്ട്, പരിസ്ഥിതി ദിനം, മരം എന്നൊക്കെ
3: പറയുമ്പോ. പക്ഷെ എന്റെ സ്കൂളിലേക്ക് വരാണെങ്കിൽ എന്റെ സ്കൂളിലുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല.
2: ഓക്കെ,
3: എന്റെ സ്കൂൾ ഗ്രൗണ്ടിന്റെ നടുക്ക് അമ്പലമാണ്.
2: അമ്പലം
3: അമ്പലമാണ്.

0: കൊല്ലം കേൾക്കുമ്പോൾ എന്ത് എസ്തെറ്റിക് വൈബാണ്. ആ ആൽമരം ഞങ്ങൾക്ക് ഭയങ്കര ഓർമ്മകളാണ് എപ്പോഴും. സ്റ്റിൽ എല്ലാവർക്കും, അതായത് ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന സമയത്ത് ടീച്ചേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ്, എല്ലാവരെയും കറക്റ്റ് ലൈനാക്കി നേരെ കൊണ്ടുപോകും ഈ ആൽമരത്തിന്റെ ചോട്ടിലേക്ക്, എന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം പോലെ ടീച്ചർ, സീരിയസ്ലി ഞങ്ങൾ നിലത്തിരിക്കും, പക്ക നിലത്തിരുന്ന് ഈ ചെരുപ്പ് രണ്ടും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പിന്റെ മേലെ കയറിയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ എല്ലാം ഇങ്ങനെ നിരന്നിരിക്കും. അതിനുശേഷം ടീച്ചർ ക്ലാസ് എടുത്താൽ ആ പോർഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടും, കാരണം അത്രയും ഫ്രഷ് ആയിരിക്കും. അത്രയും ഫ്രഷ് എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രഷ് പരിപാടിയാണ്, അടിപൊളി
1: പരിപാടിയാണ്. നമ്മുടെ സ്കൂൾ, ഇനിയുള്ള സ്കൂളുകളിലൊക്കെ ഇനി അത് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അതെ, നമ്മൾ ഈ സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെ ഇതുപോലൊരു മരത്തിന്റെ അടിയിൽ ഇരുന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കുട്ടികൾക്ക് വേണം.
0: പിന്നല്ല, അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. അതായത് ഏറ്റവും ഹൈ ആയിട്ട് പോകുന്ന ആ ടെക്നോളജി പരമായ കാര്യങ്ങളും വേണം, ഒപ്പം തന്നെ പ്രകൃതിയെയും നാടിനെയും നാട്ടുകാരും അറിഞ്ഞിട്ടും കൂടി.
1: തീർച്ചയായിട്ടും അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വികസനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് വേണം, ഇതൊന്നും വേണ്ട നമ്മൾ പറയുന്നില്ല, പക്ഷെ നമ്മുടെ പ്രകൃതിയോടൊപ്പം നിൽക്കുന്ന വികസനങ്ങളും അതിന്റെ ആ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ മറന്നുപോകാതെ വേണം നമ്മൾ തീർച്ചയായിട്ടും വികസനങ്ങൾ. അതിപ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മുതൽ എല്ലാവരും പ്രകൃതിയെ പറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു
0: അല്ലേ. പ്രകൃതി ഇപ്പോ നമുക്ക് തിരിച്ചോരോ റിയാക്ഷൻ
1: തന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പ്രാവശ്യം ഓരോ കൊല്ലം കഴിയുന്നവരെ നമ്മുടെ ചൂട് അത്രയും കൂടിക്കൊണ്ടിരിക്കുക,
0: ചൂട് കൂടുന്നു. അതുപോലെ തന്നെ ഇപ്പോ പണ്ടെന്ന് പറഞ്ഞാൽ മഴക്കാലം എന്നൊരു സംഭവമുള്ളൂ, മഴ പെയ്യുന്ന അങ്ങനെ, ഇപ്പൊ അങ്ങനെയല്ല. ഈ വർഷം ഫ്ലഡ് വരും, ഈ വർഷം വെള്ളപ്പൊക്കം ഉണ്ടാവും,
1: അതെ, സൂര്യാഘാതം ഏൽക്കും, ഇതൊക്കെയാണ്.
0: അങ്ങനെ ഫുള്ള് പ്രശ്നമാണ്. സൺസ്ക്രീൻ ആ ബ്രാൻഡ്സിന് അടിപൊളിയാണ്, അവർക്ക് നല്ല സെയിലാണ്, കാരണം നമ്മുടെ കാര്യങ്ങൾ മാറുന്നു, പ്രകൃതി മാറുന്നു, മൊത്തത്തിൽ ചേഞ്ച് ആണ്. അപ്പൊ പിന്നെ നമ്മൾ ഇനിയെങ്കിലും ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ, എപ്പോഴും പണ്ട് പറയുന്ന ഒരു ഡയലോഗല്ലേ, ഈ പ്രകൃതി നമുക്ക് മാത്രല്ല ഇനി വരുന്നവർക്കും കൊടുക്കണം
1: കൊടുക്കണം. പിന്നെ മാത്രല്ല, നമ്മൾ ഇത്രയും ശാന്ത സ്വരൂപിയായി കാണുന്ന പ്രകൃതി വയലന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും താങ്ങാനും പറ്റില്ല.
0: സീരിയസ്ലി 2018 നമ്മൾ അത് അങ്ങോട്ട് ഫേസ് ചെയ്തു.
1: അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അത് നമുക്ക് പറ്റുന്ന. ഇപ്പൊ ഞാൻ ഈ ഇതും കൂടെ കേട്ടിട്ടുണ്ട്, അതായത് പാലിന്റെ കവർ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് കളയുമല്ലോ, അതുപോലും ചെയ്യാതെ നമ്മൾ അതിന്റെ സൈഡിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചെറിയ പ്ലാസ്റ്റിക് പോലും നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ എർത്ത് നിന്ന്. അത്രയും പോലും നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്.
0: അപ്പൊ
1: നമ്മളിങ്ങനെ രണ്ടായിട്ട് പൊളിക്കാതെ ആ കവറിലൂടെ വെച്ച് തന്നെ, ഇപ്പൊ നമ്മളൊരു സ്നാക്സിന്റെ കവർ പൊളിക്കുമ്പോഴാണെങ്കിൽ ആ കവറിലൂടെ തന്നെ പൊളിച്ചിട്ട് നമ്മളത് കളയുകയാണെങ്കിൽ അത് റീസൈക്കിൾ
0: ചെയ്യാനുള്ള
1: പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്, ഇതൊക്കെ വെച്ച് നമുക്ക് നമ്മളുടെ എന്താ പറയാ ഈ പരിസ്ഥിതിനൊക്കെ വരുമ്പോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാം.
0: ഇത് കൊള്ളാം. ഞാനൊക്കെ നോർമലി ഒരു കവറിന്റെ ഒരു പീസ് കട്ട് ചെയ്യുന്നു, ആ പീസ്
1: ദാറ്റ് ഈസ് കോൾഡ് മൈക്രോ പ്ലാസ്റ്റിക്. ആ മൈക്രോ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനുള്ള ചാൻസ് വളരെ
0: കുറവാണ്.
1: അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ പ്ലാസ്റ്റിക് കൊണ്ടിടുക, റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക, മരങ്ങൾ നട്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ
0: ചെയ്യുക.
1: അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാ.
0: ഇതൊക്കെ വളരെ മൈന്യൂട്ട് കാര്യം, പിന്നെ കേൾക്കുന്നവർക്ക് തോന്നും ഇത്രയും നിസ്സാര കാര്യമാണോ, പക്ഷെ ആ നിസ്സാര കാര്യത്തിലാണ് ഇമ്പാക്ട്.
1: അതാണ് അതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ ചിലപ്പോ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും, നിങ്ങളുടെ മരങ്ങളുടെ കഥകൾ പറയാനുണ്ടാവും. ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളൂ, നമ്മൾ ഇവിടെ റെഡിയാണ് നിങ്ങളുടെ കോൾ എടുക്കാനായിട്ട്. 8281509000 എന്നുള്ളതാണ് നമ്പർ. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേട്ടാലോ? അയില്ല,
0: പിന്നല്ലാതെ ഏതാണ് അടുത്ത പാട്ട്?
1: അടുത്ത പാട്ട് എന്ന് പറയുന്നത് വീണ്ടും എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പരിസ്ഥിതി ദിനമൊക്കെ ആയതുകൊണ്ട് നമ്മള് വാൻ മകൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയിൽ നിന്ന് പച്ചയുടുത്തിയ കാട് എന്ന് പറഞ്ഞ എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് ആർ ജി ഹീര ആൻഡ് ആർ ജി അഹല്യ. ഒരു കോൾ വരുന്നുണ്ട്, എടുക്കണോ?
0: നമുക്കൊന്ന് പോയേക്കാം.
1: ആരാണ് ഈ കോൾ എന്നുള്ളത് അറിയാൻ എനിക്കും ഒരു എക്സൈറ്റ്മെന്റ്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: രവി പല്ലശന.
1: ഓക്കെ,
2: പുതിയ ആർജനെ പരിചയപ്പെടാൻ വിളിച്ചതാ.
1: പേര് ഹീര.
2: ഹീര,
1: യെസ്. ഓക്കെ, എവിടുന്ന വിളിക്കണേ?
2: പല്ലശന.
1: പല്ലശന, ഇവിടെ പാലക്കാട് തന്നെയാണോ?
2: പാലക്കാട് ചിറ്റൂര്.
1: ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ ഞങ്ങളിങ്ങനെ മരത്തിന്റെ കഥകളൊക്കെ പറയായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലും വീട്ടിലൊക്കെ ഉള്ള മരങ്ങളെ പറ്റി. രവിചേട്ടൻ അങ്ങനെ മരത്തിന്റെ കഥ പറയാനുണ്ടോ?
2: മരത്തിന്റെ കഥകള് സ്കൂളിൽ June 5 കുറച്ച് ചെടികളൊക്കെ തരും, അത് സ്ഥിരമുള്ളതാ.
1: ഓക്കെ,
2: അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നട്ട് വളർത്തുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കുന്നില്ല.
1: ഓക്കെ,
2: അവരവരുടെ കടമ ചെയ്യണം,
1: നടന്നു,
2: നമ്മള് നമ്മുടെ കടമയ്ക്ക് കൊണ്ടുവരുന്നു. ഈ കൊണ്ടുപോയ കാലങ്ങളായിട്ട് കൊടുത്തുവിട്ട മരമൊക്കെ ഇന്ന് വളർന്നു വലുതായണി ഇപ്പൊ കേരളം ഒരു കാടായി മാറി.

0: കറക്റ്റ് ശരിയാണ്.
1: ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലക്ഷം തൈകളാ ഓരോ ജൂൺ 5-നും നമ്മുടെ കേരളത്തില് സപ്ലൈ ചെയ്യുന്നത്, സ്കൂളുകളിലാണെങ്കിലും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി വെക്കുന്നില്ലല്ലോ, അത് പരിപാലിച്ച് അത് കൃത്യമായിട്ട് ഒരെണ്ണമാണെങ്കിലും അതിനെ പരിപാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അല്ലാതെ കുറെ എണ്ണം വെച്ചു നശിപ്പിച്ചു എന്താ അർത്ഥമുള്ളു? വെക്കുന്ന ഒരെണ്ണമാണെങ്കിലും അത് വളർന്ന് അതിന് വേണ്ട പരിചരണം കൊടുത്ത് വൃത്തിയായി ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
0: തീർച്ചയായിട്ടും.
1: പിന്നെ നമ്മളെ കൊണ്ട് പ്രകൃതിക്ക് ഒരു ദോഷവും ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്താൽ മതി. അല്ലാതെ ഇപ്പൊ നമ്മള് മറ്റുള്ളവരെ ഉപദേശിച്ച് അല്ലെങ്കിൽ നാട് നന്നാക്കാൻ ഇറങ്ങുമൊന്നും വേണ്ട. നമ്മള് നാരായണഗുരു ഗാന്ധിയൊന്നും ആവണ്ട.
0: ഓക്കെ,
1: എന്നെ കൊണ്ട് ഈ പ്രകൃതിക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാലോ.
0: ഉറപ്പായിട്ടും.
1: അല്ലാതെ ഇപ്പൊ നമ്മൾ 10 ക്ലാസ് ഒന്നും എടുക്കണ്ട, ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് പ്രകൃതി അങ്ങനെ ഇത് ചെയ്യൂ ഇത് ചെയ്യൂ, ബോർവെൽ ഇടണ്ട, അല്ലെങ്കിൽ പിന്നെ മരം മുറിക്കണമെന്നൊക്കെ അത് നടക്കാത്തൊക്കെ. അപ്പൊ നമുക്ക് തീരുമാനം എടുക്കാലോ, മറ്റുള്ളവർ ഉപദേശിച്ചിട്ട്. കാരണം ആരും പറഞ്ഞേക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും പറഞ്ഞനുസരിക്കാത്ത ആളുകളാ ഇപ്പോ. കുറെ മുന്നേയുള്ള തലമുറക്കാരൊക്കെ വലിയ കുഴപ്പമില്ലാതെ അനുസരിച്ച് പോകുന്നു. ഇപ്പൊ പറഞ്ഞേക്കില്ല ചില ആളുകൾ പറയും, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല എന്നാ പറയാം, ഞാൻ പറഞ്ഞ ഞാനേ കേൾക്കില്ല എന്നാ പറയാം. ദേഷ്യം വന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? അപ്പൊ നമ്മൾ അടുത്ത ആളെ ഉപദേശിക്കാൻ പോണ്ട, നമ്മളെ കൊണ്ട്. കാരണം ഈ പ്രകൃതി പറഞ്ഞ സാധനം നമുക്ക് ഓരോരുത്തർക്കും ഒരു എന്താ പറയാ, വാടകയ്ക്ക് ദൈവം തന്നിരിക്കുക, കുറച്ചു കാലം താമസിക്കാൻ വേണ്ടി തന്ന സാധനം.
0: സത്യം, സത്യം.
1: ഇത് നമ്മൾ ഇവിടെ വിട്ടിട്ട് പോണം. അപ്പൊ നമ്മള് ഈ ഭൂമിക്ക് നമ്മൾ തിരിച്ച് വാടകയിനത്തിൽ നമ്മൾ എന്താ കൊടുക്കാൻ പോണം? എന്തെങ്കിലും ഒരു വാടക നമുക്കൊരു അതിന് വാടക ഇപ്പൊ റൂമാകുമ്പോ പൈസ കൊടുക്കാം. ഈ പ്രകൃതിക്ക് നമ്മള് ഈ ഭൂമിക്ക് നമ്മൾ വാടക കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് പോകുന്നതാണ് നമ്മൾ കൊടുക്കുന്ന വാടക.
0: ഓക്കെ,
1: അപ്പൊ നശിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ
0: സമാധാനമായിട്ട് ജീവിക്കുക.
1: എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്താൽ. ബാക്കി ഇതുപോലെ ഓരോരുത്തരുടെ അടുത്ത നാട് നന്നായില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ എല്ലാവർക്കും ഹീരയ്ക്കും അതുപോലെ നമ്മുടെ മറ്റേ ആർജെക്കും കൂടെയുള്ള
0: ആർജെയുടെ പേരൊന്നു പറഞ്ഞേ.
2: അതെ,
0: താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും രവിചേട്ടനായിരുന്നു നമ്മള് വിളിച്ചത്. ആൻഡ് വീണ്ടും നമുക്ക് ഇങ്ങനെ കോള് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
3: ഗുഡ് മോർണിംഗ്. ഞാൻ ജയരാജ്, പെരിന്തൽമണ്ണ.
0: ഓക്കെ, പെരിന്തൽമണ്ണ. ഇത് എവിടെയുള്ള പെരിന്തൽമണ്ണ?
2: മലപ്പുറമുള്ള പെരിന്തൽമണ്ണ.
3: അതൊരു പെരിന്തൽമണ്ണ ഉള്ള ലോകത്തിൽ.
2: മലപ്പുറം പെരിന്തൽമണ്ണ.
0: ഓക്കെ, അപ്പൊ മലപ്പുറത്ത് നിന്നൊക്കെ നമ്മുടെ ലിസ്ണേഴ്സ് വിളിക്കുന്നു. ഐ എം സോ ഹാപ്പി. അപ്പൊ പറയൂ ചേട്ടാ, എന്താണ് മലപ്പുറം വിശേഷങ്ങള്?
3: സുഖമായിട്ട് പോകണം.
0: മഴയുണ്ടോ?
3: മഴ കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്.
0: ഓക്കെ, അപ്പൊ ചേട്ടന്റെ മരത്തിന്റെ കഥകൾ എന്തെങ്കിലും ഉണ്ടോ പറയാന്?
3: മരത്തിന്റെ കഥകൾ പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടിക്കാലങ്ങളിൽ കൊറേ മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നട്ടുപിടിപ്പിക്കൽ മാത്രമല്ല, നമ്മളതിനെ പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ വെച്ചാല്, ഇപ്പൊ കൊറേ സംഘടനകൾ, ഇഷ്ടം പോലെ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് എല്ലാരും അല്ല ഞാൻ പറയുന്നത്, അവര് മരം നട്ടുപിടിപ്പിക്കും, പക്ഷെ പരിപാലനം ഇല്ല. നട്ടുപിടിപ്പിക്കുമ്പോ കൊറേ ആൾക്കാർ നിന്ന് കൊറേ ഫോട്ടോ എടുക്കും, അതങ്ങോട്ട് വാട്സപ്പിൽ വെച്ച് കാണിച്ചു. അത് അതോടുകൂടി
0: അതോടുകൂടി പരിസ്ഥിതിദിനം അവസാനിക്കുന്നു.
3: അതാണ് ഞാനൊരു 100-70% കണ്ടുവരുന്ന അതാണ്. അത് മാറ്റിയെടുക്കണം.
0: അവിടെ മരങ്ങളുണ്ടോ വീട്ടില്?
3: പിന്നെന്താ മരമുണ്ട്.
0: ഏതൊക്കെ മരങ്ങളാ?
3: എല്ലാം ഉണ്ട്, ഒരുവിധം എല്ലാ മരങ്ങളും ഉണ്ട്.
0: ആഹാ, അടിപൊളി. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ നമുക്ക്?
3: ഇന്ന് എല്ലാവർക്കും, പിന്നെ നമ്മുടെ പുതിയ ആർജിയായിട്ട് വന്നല്ലോ ഹീര. എന്തായാലും അഹല്യ FM-ല് വന്നതില് വളരെ സന്തോഷം, നല്ല അവതരണം.
0: താങ്ക് യു.
3: കേൾക്കുമ്പോ തന്നെ നമുക്കൊരു പിന്നെയും കേൾക്കാനുള്ള ഒരു ഒരു ഇത് തോന്നുന്നുണ്ട്.
2: അല്ലെങ്കിൽ
0: രാവിലെ തന്നെ നമുക്ക് ജയരാജേട്ട നല്ല മോട്ടിവേഷൻ ഒക്കെ തന്നിരിക്കുകയാണ് അല്ലേ. ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പൊ ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും എല്ലാവർക്കും അവരവരുടെ സ്റ്റോറീസ് ഉണ്ട്, പക്ഷെ നമ്മളൊരു സ്റ്റാറ്റസിലും സ്റ്റോറിയിലും ഒന്നും ഇത് അവസാനിപ്പിക്കരുത്. നമ്മള് നല്ല പോലെ നമ്മുടെ പ്രകൃതിയെ ടേക്ക് കെയർ ചെയ്യുക, നമ്മള് തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് ഇത് അടുത്ത ജനറേഷന്. അപ്പൊ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.
2: അതെ, നേരത്തെ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന ഒരു
0: പാട്ടുണ്ടായിരുന്നല്ലോ. അതെ, വന്നത്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ വാൻമകൻ എന്ന പറഞ്ഞ സിനിമയിൽ നിന്ന് പച്ചയുടുത്തിയ കാടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM ആൻഡ് RJ ഹീരോടൊപ്പം
2: ഞാൻ അഹല്യ.
0: സ്റ്റേ ട്യൂൺഡ്.

0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, അങ്ങനെ അഹല്യ FM ൽ RJ ഹിരയും RJ
3: ആയില്ലേയും.
2: ഓക്കെ, അപ്പൊ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടല്ലേ അഹല്യ, നമുക്ക്
3: പിന്നല്ലാതെ
2: ഇതൊക്കെ വായിക്കണ്ടേ? നമുക്ക്
3: വായിക്കണം, ഇത് ഹീര വായിക്കും കേട്ടോ.
2: അഹല്യ വായിക്കുന്നില്ല?
3: ഇല്ല, അഹല്യ വായിക്കുന്നില്ല. അഹല്യ വിചാരിച്ചൊന്നൊരു ടീച്ചർ റോള് കളിക്കാം, എനിക്ക് എന്താണെന്നറിയാം.
2: അഹല്യ എന്നെല്ലാം പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും
3: വായിക്കൂ.
2: ശരി, ഓക്കെ ഓക്കെ. അഹല്യ ടീച്ചർ ഞാൻ വായിക്കാൻ പോവാണ്.
3: ഓക്കെ,
2: ഹായ് അഹല്യ, ഹായ് ഹീര, സുപ്രഭാതം. അഹല്യ കേൾക്കുന്നവർക്കും ചെങ്ങാതി കൂട്ടത്തിലെ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ.
3: യെസ്,
2: റിയാദ് എന്നൊക്കെ നമുക്ക് മെസ്സേജ് അല്ലേ?
3: അറിയില്ല ഞങ്ങൾ അഹല്യ FM-ന്റെ റേഞ്ച് എവിടെയാണെന്ന്.
2: അപ്പൊ റിയാദിലുള്ള എല്ലാ ഫ്രണ്ട്സിനും എന്താ പറയാ, നമ്മളെ അന്വേഷണം അറിയിക്കണം എന്നാണ് എനിക്ക് മഹേഷ് ചേട്ടനോട് പറയാനുള്ളത്.
3: അതെ,
2: അപ്പോ മഹേഷ് ചേട്ടന് നമുക്ക് നല്ലൊരു ദിവസം അല്ലേ വിഷ് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇന്നും FM കിട്ടുന്നില്ല എന്നുള്ള പരാതി പലരും അറിയിച്ചിട്ടുണ്ട്.
3: ആരും പരാതി ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട കേട്ടോ. വേഗം നമ്മളത് സോൾവ് ചെയ്യുന്നതാണ്. ചെറിയൊരു ടെക്നിക്കൽ എററാണ്, കാര്യമൊക്കെ ഉണ്ടാവും. നമുക്ക് വെബ്സൈറ്റിൽ അതേ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, അഹല്യ FM 90.4 പാലക്കാട്. വെബ്സൈറ്റ് ഒന്ന് വേഗം വെച്ച് നോക്കി, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് FM കേൾക്കാം.
2: ഓ അതെ, അപ്പൊ എന്താണ് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, മഴയൊക്കെ അല്ലേ, ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോ കിട്ടാത്ത ആൾക്കാരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, അഗെയിൻ ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. FM പ്രോഗ്രാം കേൾക്കാൻ പറ്റണില്ല, എന്ത് പറ്റി എന്ന്
3: ചോദിച്ചിട്ടുണ്ട്. അതെ,
2: അപ്പോ എല്ലാം നമ്മൾ സോർട്ട് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ചന്ദ്രനാണ്. നമസ്കാരം അഹല്യ, ഹീര, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ, രണ്ടുപേർക്കും വിഷസ് അറിയിച്ചോളൂ.
3: ഓക്കെ, താങ്ക് യു,
2: താങ്ക് യു ചന്ദ്രൻ ചേട്ടാ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് പ്രേമലതാണ്. ഹായ് ഹീരക്കുട്ടി, അഹല്യക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഞാൻ പ്രേമമ്മ. ഇന്ന് പരിസ്ഥിതി ദിനം, മരങ്ങളുടെ ആവശ്യം എല്ലാവർക്കും അറിയാലോ. കുഞ്ഞുങ്ങൾ കൂടുതൽ അറിയട്ടെ, വീട്ടിൽ അത്യാവശ്യം മരങ്ങളുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ, സ്നേഹത്തോടെ പ്രേമമ്മ. ഓക്കെ, അപ്പൊ നല്ല മരങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നന്നായിട്ട് നോക്കണം എന്നും
3: അതെ പറയുന്നു.
2: അതെ, നല്ലൊരു വിശ്വസം ഇന്നത്തെ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. ആൻഡ് വലിയൊരു മെസ്സേജ് വന്നിട്ടുണ്ടോ,
3: വലിയൊരു മെസ്സേജ്.
2: ഷീബ ദിനേഷ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അഹല്യക്കുട്ടി, ഹീരക്കുട്ടി, നമ്മൾ രണ്ടും അവരുടെ കുട്ടികളായിട്ടോ, രണ്ട് അനിയത്തി കുട്ടികൾക്കും. ഓക്കെ, അനിയത്തിയാണ്, രണ്ട് അനിയത്തി കുട്ടികൾക്കും സ്നേഹ നമസ്കാരം. പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ പോയി കൂട്ടുകാരും ടീച്ചേഴ്സും കൂടി ഒന്നിച്ച് വൃത്തിയാക്കുന്നതും, നമ്മൾക്കൊരു തൈ തരും, അത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷ്മതയോടെ നടും, കുറച്ച് ദിവസങ്ങൾ അതിനെ കാര്യമായി സൂക്ഷിക്കും, പിന്നെ അതിനെ തിരിഞ്ഞു നോക്കില്ല. സ്കൂൾ ടീച്ചേഴ്സും കൂട്ടുകാരെയും ഒക്കെ ഓർത്തുപോയി ഇതൊക്കെ ഒരു കാലം. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, രഞ്ജുഷ ചേച്ചി, ശ്യാമ ചേച്ചി, രമ്യക്കുട്ടി, ആരതിക്കുട്ടി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ, ലിഷികക്കുട്ടി, പിന്നെ അഹല്യക്കുട്ടിക്കും ഹീരക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്നാണ് ഷീബ ദിനേഷ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഷീബ ചേച്ചി, നല്ലൊരു ദിവസം ദേ അങ്ങോട്ട് ഞങ്ങൾ വിഷയമാണ്. അതുപോലെ തന്നെ അടുത്ത കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു ഷീബ ചേച്ചിക്ക്, വേറൊരു ഷീബ ചേച്ചി കോമ്പറ്റീഷൻ, ഷീബ ജോസ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ ആൻഡ് ഹീര, ഞാൻ ഷീബ കുമരകം. ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ത്രിമൂർത്തീസിലെ മനോജിന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടാതെ പരിസ്ഥിതി ദിന ആശംസകളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരും കാര്യമായിട്ട് പരിസ്ഥിതി ദിന മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നിങ്ങൾ ഓൺലൈനായിട്ട് ഒന്ന് റേഡിയോ ഒന്ന് നോക്കണേ. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരിക്കൽ കൂടി നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പരിസ്ഥിതി, നിങ്ങളുടെ വീട് എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മഴക്കാലമാണ്, അപ്പൊ ഒരു ഇപ്പോ ഇന്ന് എല്ലാവരും സേവനവാരത്തിനൊക്കെ ഇറങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ വീടുകളിലും
3: ഒരു സേവനവാരം ആവശ്യമാണ്,
2: ആവശ്യമാണ്. ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മഴയൊക്കെ തുടങ്ങി, എന്നാലും വേണമെങ്കിൽ ഒന്ന് ശുചീകരിക്കാം.
3: ആവശ്യമാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് രാവിലെ ഫോൺ നോക്കിയപ്പോ ഏറ്റവും ആദ്യം കണ്ടൊരു കാര്യം, ഈ മണല് അതുപോലെ കരിയില, മഴക്കാലാവുമ്പോ നല്ല കാറ്റ് വീശും, ഇലകൾ വീഴും, ഈ ഇലയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു തരം അനലിയുണ്ട്, ഒരു തരം പാമ്പുണ്ട്. നമ്മൾ ഒട്ടും മനസ്സിലാവില്ല എന്നാ പറയുന്നത്. നടന്നു പോകുമ്പോ നമുക്കതൊരു ഇലയായിട്ട് കരിയിലായിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷെ നല്ല കൊത്ത് കിട്ടും, നല്ല വിഷാണ്, നല്ല നിലയുള്ളൊരു പാമ്പാണ്. അപ്പൊ അതിനെ ശ്രദ്ധിക്കണം എന്നതായിരുന്നു രാവിലെ ഞാൻ ഏറ്റവും ആദ്യം ഫോൺ നോക്കിയപ്പോ കണ്ട ന്യൂസ്.
2: ഓക്കേ, ശരി ശരി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മഴയൊക്കെ ആവുമ്പോ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കാനും നിങ്ങളുടെ ഡയറ്റിൽ കുറച്ച് തൈര്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളും നമ്മളും ഒരുപോലെ ഇതൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകാലം നന്നായിട്ട്
3: ജീവിക്കാം. കുറെ കോൾസ് വരുന്നുണ്ട്, കോൾസ് എടുക്കേണ്ട സമയം ഇങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. പതിയെ വിളിക്കുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ വായിക്കില്ലേ?
2: അതെ അതെ അതെ, വേഗം വേഗം നിങ്ങളുടെ മെസ്സേജസ് അയച്ചോളൂ. ഇപ്പൊ നമുക്ക് കോളുകൾ എടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് കോൾ ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ മെസ്സേജ്
3: അയച്ചായിട്ട് ഞാൻ വായിപ്പിക്കും.
2: അതെ, എന്റെ അയല ടീച്ചർ എന്നിവിടെ വായിപ്പിക്കാനും കറക്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ട്.
3: എന്റെ ഹീരക്കുട്ടി നന്നായിട്ട് വായിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ എ പ്ലസ്
2: കൊടുക്കുന്നു, എനിക്ക്
3: ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ നൂറില്ല, പിന്നെ ഫോട്ടോ സാറില്ല, ഞാൻ ഫുള്ള് വേണമെങ്കിൽ തരാം. പരിസ്ഥിതിനൊക്കെ അല്ലേ?
2: അതെ അതെ. അപ്പൊ ഞാൻ നല്ല കുട്ടിയായിട്ട് അടുത്ത പാട്ട് വെച്ചു കൊടുക്കാൻ പോവാണ്
3: കേട്ടോ.
2: യെസ്, ഇനി അടുത്ത പാട്ട് സൂസു സുധീവാത്മീകം എന്ന് പറഞ്ഞ സിനിമയിലെ കായാമ്പു എന്ന് പറഞ്ഞൊരു പാട്ടാണ്.
3: നല്ല രസമുള്ള മൂവി, നല്ല പാട്ട്.
2: അതെ അതെ, രണ്ടും എന്താ പറയാ, നമുക്ക് കുറെ നാളുകൾ കഴിഞ്ഞാലും നമുക്ക് പിന്നെയും പിന്നെ ഒന്ന് ഒരു മോട്ടിവേഷൻ ഒക്കെ വേണ്ടിയിട്ട് കാണാൻ പറ്റിയ ഒരു
3: സിനിമയാണ്.
2: അപ്പോ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല നമുക്കല്ലാതെ എന്നുള്ള റിയലൈസേഷൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പാട്ട് കേൾക്കാൻ പോവാണ്. അഹല്യ FM ൽ RJ ഹീര ആൻഡ് എന്റെ കൂടെ
3: RJ ആയില്ല.
2: സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്തജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ് നിങ്ങളുടെ ലവ്ലി വിഷസ് പറയാനുള്ള സമയമാണ് അല്ലേ
4: അഹല്യ
3: വിഷസ് എന്ന് പറയുന്നത്. ഒത്തിരി പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മെസ്സേജ് ആരുടെയാണെന്ന് നോക്കാം. രാജേശ്വരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഹീര, അഹല്യ, രണ്ട് സുന്ദരിമാർക്കും ഹൃദയം നിറഞ്ഞ ശുഭദിനാശംസകൾ. രാവിലെ തന്നെ നമ്മുടെ ഓറ. ഇന്നലെ എന്റെ ജന്മദിനമായിരുന്നു. രാജേശ്വരി പാലക്കാട്, അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. ചെറിയ അക്ഷരത്തെറ്റുണ്ട്, അതൊക്കെ നമ്മൾ ക്ഷമിക്കും. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ, കുറച്ച് ബിലേറ്റഡ് വിഷസ് ആണ്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചിരിക്കുകയാണ് രാജേശ്വരിക്ക്. അപ്പോ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് അഗെയിൻ ജഗൻ ബുള്ളറ്റ് ആണ്. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ബുള്ളറ്റ് ജഗൻ മലപ്പുറമാണ്. സുഖമാണോന്നും കൂടെ രാജേശ്വരി ചേച്ചി ചോദിച്ചിട്ടുണ്ട്. സുഖമാണല്ലോ, സുഖമായിട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ടോ. അവിടെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് നമ്മളുടെ മെസ്സേജസ് ഒക്കെ നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾക്ക് വന്നതെല്ലാം വായിച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, പലരും മെസ്സേജ് അയക്കുന്നുണ്ട് റേഡിയോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റേഡിയോ കിട്ടാത്ത ആൾക്കാർ ഓൺലൈൻ നന്നായിരിക്കും അല്ലെ? ഓൺലൈൻ നോക്കിയാൽ നന്നായിരിക്കും. പതുക്കെ തന്നെ നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോ എന്തായാലും നല്ലൊരു മോർണിംഗ് ആയിരുന്നു എന്റെ.
4: ആണോ, ഇഷ്ടപ്പെട്ടു? എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ ആണോ?
3: ഒബ്വിയസ്ലി, ഈ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. രാവിലെ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഒരു ഒരു എന്താ പറയാ, റസ്ലിംഗ് എന്നാ തോന്നുന്നു ആ ശബ്ദത്തിന്. അതായത് രണ്ട് ഇലകൾ തമ്മിൽ ഒരസമ്പ് ഉണ്ടാവുന്ന ശബ്ദത്തിനാണ് നമ്മൾ റസ്ലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ശബ്ദത്തിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ കിട്ടുന്ന ഒരു ഫീല്,
4: അതൊരു സൂപ്പറാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാൻ ഭയങ്കര ഭംഗിയാണ്.
3: അതെ അതെ, അതിൽ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന്
4: കാണാൻ മാത്രം
3: ഉണ്ട്. നടന്ന് നടന്ന് നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി വരാം. എന്റെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, പരിസ്ഥിതി ദിനം നമ്മളുടെ വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്.
4: അതെ,
3: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ മരങ്ങൾ, കുറെ കുറച്ച് പേരുടെ മരക്കഥകൾ നമ്മൾ കേട്ടു.
4: അതെ, നമ്മളും പറഞ്ഞുല്ലേ, ചിലവരിങ്ങനെ പറഞ്ഞു, കറക്റ്റ് മരം വാങ്ങുന്നു, കൊണ്ടുവെക്കുന്നു, അവിടെ വെക്കുന്നു, പിന്നെ നോക്കുന്നില്ല.
3: അതെ, അപ്പോ ഇന്ന് മരം കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ പരിസ്ഥിതി ദിനമായിട്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ടേക്ക് കെയർ ചെയ്യാനും കൂടെ നിങ്ങൾ പാരന്റ്സ് അവരൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. വെക്കാനുള്ള ആ ഒരു ശുഷ്കാന്തി ഇനിയും കാണിക്കണം അല്ലെ?
4: ശുഷ്കാന്തി കാണിക്കും, നോക്കാൻ ആ ഒരു ശുഷ്കാന്തി കാണിക്കാറില്ല.
3: അതെ, അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മരങ്ങൾ, നേരത്തെ ഒരാള് പറഞ്ഞ പോലെ ഒരുപാട് മരങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ ഉണ്ടാവട്ടെ.
4: എല്ലാവിടെ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാഭയും.
3: അതെ, നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഒന്ന് കുറച്ച്, ചൂടൊക്കെ ഒന്ന് കുറച്ച്. എനിക്കെപ്പോഴും വീണ്ടും ഞാൻ എടുത്തു പറയുന്ന ഒരു മിഠായി കടലാസ് വരെ നിങ്ങൾ വേസ്റ്റ് ബാസ്കറ്റ് ഇടുന്നത് മുതൽ കാണിച്ചു തുടങ്ങുന്നത് നമ്മുടെ പരിസ്ഥിതി സ്നേഹം തന്നെയാണ്. അപ്പോൾ അത്തരം ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവുകൾ നിങ്ങളുടെ ഹാബിറ്റിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് തുടങ്ങിയാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ
4: മാറ്റാൻ പറ്റും. ഞാനിന്ന് ഹീര പറഞ്ഞതിൽ നിന്ന് ആ പേപ്പർ, ഐ മീൻ ഒരു പാലിന്റെ കവർ പൊട്ടിച്ച ചെറിയൊരു പീസാണ്, കുഞ്ഞു പീസാണെങ്കിൽ പോലും ഞാൻ അത് സീരിയസ്ലി ഇട്ടോ, എന്റെ കയ്യിൽ നിന്ന് മിസ്സാവാറുണ്ട്. അപ്പൊ ഹീരുന്നത് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ അത് ചെയ്യില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ പാലിന്റെ കവർ ആണെങ്കിൽ എല്ലാ കവറും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നതായിരുന്നു.
3: അതെ, അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കട്ട് ചെയ്യുന്ന പീസ് കളയാതെ അത് ആ പ്ലാസ്റ്റിക്കിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ വെക്കുക, നമ്മളത് കട്ട് ചെയ്ത് കളയണ്ട. ആ മൈക്രോ പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കാം. എന്ത് സ്നാക്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഒരു ചക്ക വറുത്തതോ ഒരു കൊള്ളി വറുത്തതോ ഒക്കെ നമുക്ക് അങ്ങനത്തെ പാക്കറ്റ്സിലല്ലേ കിട്ടുക, ആ കിട്ടുന്ന സാധനം കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് അതിൽ വെച്ച് തന്നെ കട്ട് ചെയ്യുക, അങ്ങനെ തന്നെ നമ്മളത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും റോളുണ്ട് പ്രകൃതി സംരക്ഷണത്തിൽ, അതെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളും നിങ്ങളും ഒരുമിച്ച് നമുക്ക് നല്ല നാളെ ഉണ്ടാക്കാം അല്ലേ. അപ്പൊ എന്തായാലും എന്റെ മോർണിംഗ് ഭയങ്കര ഫുൾ എനർജിയോട് കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റുഡിയോ ഒന്ന് ബൈ ബൈ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ എനർജി മൊത്തം എന്റെ ഓറ മൊത്തം ഞാൻ ഐലേക്ക് കൊടുക്കുകയാണ്. ഐലയാണ് ഇനി സെല്ലുലോഡായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്.
4: ഞാൻ വീണ്ടും എനർജി ഇങ്ങനെ കുറച്ചുകൂടി കൂട്ടി കൂട്ടി കൂട്ടി ഒരു 9:30 ആവുന്ന സമയത്ത് സിനിമാ വിശേഷവുമായിട്ട് എല്ലാവരുമായിട്ട് വരും.
3: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് വെച്ചു കൊടുത്താലോ.
4: അതെ, പാട്ട് വെച്ചു കൊടുക്കാം, ഒപ്പം തന്നെ നമുക്ക് പതിയെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞാലോ.
3: അതെ, എല്ലാവർക്കും നല്ല ഞാൻ കഴിച്ചോട്ടോ.
4: ഓക്കെ,
3: അപ്പൊ ചെക്കുന്നു അതിലേക്ക് ഒരു ബ്രേക്ക് വേണമെന്നാ പറയണത്. അപ്പൊ അതിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഷീ വിൽ ബി ബാക്ക് അഗെയിൻ. അപ്പൊ എന്തായാലും അടുത്ത പാട്ട് എന്ന് പറയുന്നത് ചാർലി മൂവിയിലെ ഒരു കരിമുകിൽ എന്ന് പറഞ്ഞ പാട്ടാണ്
4: കേൾക്കുന്നത്.
3: എന്റെ ഫേവറേറ്റ് സോങ്ങുകളാണ് ഞാൻ ഇന്ന് വെച്ച് തന്നത്.
4: മനസ്സ്
3: ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്. ഇനിയും വിളിക്കുക, മെസ്സേജസ് അയക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. സോ ടാറ്റാ ബൈ ബൈ.
4: പിന്നല്ല തന്റെ ബൈ.
3: ഓക്കെ, അപ്പോ കീപ് ലിസണിംഗ് ടു അഹല്യ എഫ് എം. ദിസ് ഇസ് ആർ ജെ ഹീറ ആൻഡ് ആർ ജെ
4: ആയില്ല.
3: സ്റ്റേ ട്യൂൺഡ്.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. സെല്ലുലോയിഡ്.
5: നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, സെല്ലുലോയിഡിന്റെ ഇന്നത്തെ ഹോളിവുഡ് സ്പെഷ്യലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ആയിലിയാണ് കൂടെയുള്ളത് ട്ടോ. ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ പറയാൻ പോകുന്ന ഒരു സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ലോക സിനിമയെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഇരുത്തി ചിന്തിപ്പിച്ച, തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിച്ച ഷട്ടർ ഐലൻഡ്. ഷട്ടർ ഐലൻഡ് എന്ന അൾട്ടിമേറ്റ് സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിന്റെ കഥയിലേക്കാണ് ഇന്ന് സെല്ലുലോയിഡ് പോകാൻ പോകുന്നത്. നമ്മുടെ ലിയോനാർഡോ ഡിക്കാപ്രിയോ തകർത്താടിയ ചിത്രം. ഈ ഒരു കഥ നോക്കുകയാണെങ്കിൽ ആ ഒരു കഥ നടക്കുന്നത് 1954 ബോസ്റ്റൺ കടലിടുക്കിലുള്ള കട്ട സസ്പെൻസ് നിറഞ്ഞ ഒറ്റപ്പെട്ട ഒരു ദ്വീപാണ് ഷട്ടർ ഐലൻഡ്. ഭയങ്കരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഭ്രാന്തന്മാരെ പാർപ്പിച്ചിരിക്കുന്ന ആശാ ക്ലിഫ് ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ദ്വീപിലാണ്. അങ്ങനെ ഒരു ദിവസം അവിടെയുള്ള വാർഡ് സിയിൽ നിന്നും റേച്ചൽ സെലാൻഡോ എന്നൊരു സ്ത്രീ രോഗി പെട്ടെന്ന് അപ്രത്യക്ഷമാവാണ്. സ്വന്തം മക്കളെ, 3 വെള്ളത്തിൽ മുക്കിക്കൊന്ന ക്രൂരയായ ഒരു അമ്മയാണ് ട്ടോ അവർ. നാലുപാട് വെള്ളത്താൽ ചുറ്റപ്പെട്ട കനത്ത സുരക്ഷയുള്ള ആ പൂട്ടിയിട്ട മുറിയിൽ നിന്നും അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടെ? ആ ഒരു രക്ഷപ്പെടലിന്റെ കഥ അന്വേഷിക്കാൻ വേണ്ടി എത്തുന്ന US മാർഷലുകളാണ് നമ്മുടെ നായകൻ ലിയോനാർഡോ ഡിക്കാപ്രിയോ. ടെഡി ഡാനിയൽ എന്നാണ് ആ ഒരു കഥാപാത്രത്തിന്റെ പേര്. കൂടാതെ അയാളുടെ പുതിയ പാർട്ണറായ ചക് ഔലും കൂടെയുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു ദ്വീപിൽ കാലുകുത്തുന്ന ആ ഒരു നിമിഷം മുതൽ തന്നെ ടെഡിക്ക് അവിടെ എന്തൊക്കെയോ അസ്വാഭാവികമായ കാര്യങ്ങളുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. അവിടുത്തെ ചീഫ് ഡോക്ടറായ ഡോക്ടർ ജോൺ കോളി ഉൾപ്പെടെയുള്ള ജീവനക്കാർ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നത് പോലെയാണ് ടെഡിക്ക് ഫീൽ ചെയ്യുന്നത്. പോരാത്തതിന് ടെഡിക്ക് ഭയങ്കരമായ തലവേദനയും, കൂടാതെ പണ്ട് 2nd World War താൻ കണ്ട കൂട്ടക്കൊലകളുടെ ദൃശ്യങ്ങളും തീപിടുത്തത്തിൽ മരിച്ചുപോയ തന്റെ ഭാര്യ ഡോളറസിന്റെ ഓർമ്മകളും അയാളെ വേട്ടയാടാനായിട്ട് തുടങ്ങാണ്. ഇതിനിടയിൽ കാണാതായ ആ സ്ത്രീയുടെ മുറിയിൽ നിന്നും ദ ലോ ഓഫ് ഫോർ ഹു ഈസ് 67 എന്നൊരു നിഗൂഢമായ കുറിപ്പ് ടെഡിക്ക് കിട്ടുകയാണ്. എന്താണ് ആ ഒരു കുറിപ്പിന്റെ രഹസ്യം? അത് നമുക്ക് കേട്ടാലോ? കേൾക്കാം സെല്ലുലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celia Lloyd.
1: വെൽക്കം ബാക്ക് ടു സലലാഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഷട്ടർ ഐലൻഡിലെ നിഗൂഢമായ ആ ഒരു കുറിപ്പിനെ കുറിച്ചാണല്ലേ. ദ്വീപിൽ 66 രോഗികളാണ് ആകെയുള്ളത്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ 67-ാമത്തെ ആ ഒരു രോഗി? ടെഡിക്ക് അവിടെ കൂടുതൽ സംശയങ്ങൾ തോന്നാനായിട്ട് തുടങ്ങാണ്. അന്വേഷണം മുന്നോട്ട് പോകവേ ദ്വീപിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. അതോടെ പുറം ലോകമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെടുകയാണ്. ഈ സമയത്ത് ടെഡി തന്റെ പാർട്ട്ണറായ ചക്കിനോട് ഒരു രഹസ്യം വെളിപ്പെടുത്താനായിട്ട് പോവാണ്. താൻ വെറുതെ ഒരു കേസ് അന്വേഷിക്കാൻ മാത്രം ഇവിടേക്ക് വന്നതല്ല. തന്റെ ഭാര്യയെ തീ വെച്ചു കൊന്ന ആൻഡ്രൂ ലേഡീസ് എന്ന കുറ്റവാളി ഈ ഒരു ഭ്രാന്ത് ആശുപത്രിയിൽ ഒളിവിലുണ്ടെന്ന് വിവരം അറിഞ്ഞിട്ടാണ് അവനെ കണ്ടെത്താൻ വേണ്ടി കൂടിയാണ് താൻ ഇവിടെ എത്തിയത് എന്നൊരു കാര്യം. കൂടാതെ ഈ ഒരു ആശുപത്രിയിലെ ഡോക്ടർമാർ രോഗികളുടെ തലച്ചോറിൽ ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഉപയോഗിക്കാൻ മൈൻഡ് കൺട്രോൾ ഉള്ള സൈനികരെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദ്വീപ് ഉപയോഗിക്കുന്നതെന്നും ടെഡിക്ക് നല്ല സംശയമുണ്ട്. ആ പരീക്ഷണങ്ങളെല്ലാം നടക്കുന്നത് ആ ഒരു ദ്വീപിന്റെ അറ്റത്തുള്ള നിഗൂഢമായ ലൈറ്റ് ഹൗസിൽ വെച്ചാണെന്ന് അയാൾ അങ്ങനെ ഉറപ്പിക്കുകയാണ്. അതിനിടയിൽ കാണാതായ റീച്ചൽ സൊണാൾഡോ എന്ന സ്ത്രീ പെട്ടെന്ന് തിരികെ വരുന്നു. എന്നാൽ അവർ യഥാർത്ഥ റീച്ചൽ അല്ലെന്നും യഥാർത്ഥ റീച്ചൽ ഈ ആശുപത്രിയിലെ ഒരു ഡോക്ടർ ആയിരുന്നുവെന്നും ഈ പരീക്ഷണങ്ങളെ എതിർത്തതുകൊണ്ട് അവരെ ഭ്രാന്തിയാക്കി കാട്ടിൽ ഒളിപ്പിച്ചതാണെന്നും ടെഡി അവസാനം കണ്ടെത്താണ്. അങ്ങനെ കാട്ടിലെ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ റീച്ചലിനെ ടെഡി കാണുകയും ഡോക്ടർമാർ തരുന്ന ഗുളികകളും സിഗരറ്റുകളും ഒന്നും തന്നെ യൂസ് ചെയ്യരുതെന്നൊരു കാര്യം കൂടി ടെഡിക്ക് ഒരു മുന്നറിയിപ്പ് കൂടി ആ ഒരു സ്ത്രീ നൽകുന്നുണ്ട്. അപ്പോഴേക്കും ടെഡിയുടെ പാർട്ട്ണറായ ചക്കിനെ അവിടെ നിന്നും കാണാതാവാണ്. ചക്കിനെ അവർ തീർച്ചയായിട്ടും ആ ഒരു ലൈറ്റ് ഹൗസിലേക്ക് ആയിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു കാര്യം ഉറപ്പിച്ചുകൊണ്ട് ടെഡി ഒറ്റയ്ക്ക് ആ ഒരു ലൈറ്റ് ഹൗസിലേക്ക് കുതിക്കുകയാണ്. അവിടെ അയാളെ കാത്തിരിക്കുന്ന ആ ഒരു വമ്പൻ ഞെട്ടൽ കേൾക്കാം സെലലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലോഡാണ് ഓൺ യുവർ അഹല്യ ഫോം 90.4. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. കഥ അതിന്റെ ഏറ്റവും ഉയർന്ന പ്രേക്ഷകന്റെ തലച്ചോറ് പുകയ്ക്കുന്ന ആ അൾട്ടിമേറ്റ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെഡി കയ്യിൽ ഒരു തോക്കുമായി ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ എത്തി ആ വാതിൽ അങ്ങ് തുറക്കാണ്. എന്നാൽ അവിടെ ഒരു പരീക്ഷണശാലയും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവിടെ ഒരു മേശപ്പുറത്ത് കസേരയിലിരുന്ന ചീഫ് ഡോക്ടർ ജോൺ കോലി അയാളെ കാത്തിരിക്കുകയായിരുന്നു. കൂടെ ഇത്രയും നേരം ടെഡിയുടെ പാർട്ണർ ചക്കായി കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും വരുന്നുണ്ട്. അയാൾ യഥാർത്ഥത്തിൽ US മാർഷൽ അല്ല, ടെഡിയുടെ പേഴ്സണൽ സൈക്യാട്രിസ്റ്റ് ആയ ഡോക്ടർ ലെസ്റ്റർ ആയിരുന്നു. അവിടെ വെച്ച് ഡോക്ടർ കോലി ആ ക്രൂരമായ സത്യം ടെഡിയുടെയും ഒപ്പം പ്രേക്ഷകരുടെയും മുന്നിലേക്ക് അങ്ങ് തുറന്നു വിടാണ്. മച്ചാമാരെ, ഈ ഒരു ദ്വീപ് 67-ാമത്തെ രോഗിയായി തിരിഞ്ഞിരുന്ന ആ ആൻഡ്രൂ ലൈറ്റ് മറ്റാരുമല്ല, അത് നമ്മുടെ നായകൻ ടെഡി ഡാനിയൽസ് തന്നെയായിരുന്നു. അതാണ് ആ ഞെട്ടിക്കുന്ന ആ ഒരു സത്യം. പണ്ട് മിലിറ്ററിയിലായിരുന്ന ആൻഡ്രൂ ലീഡീസിന്റെ മാനസിക നില തെറ്റിയ ഭാര്യ ഡോളറസ് സ്വന്തം 3 മക്കളെയും തടാകത്തിൽ മുക്കിക്കൊള്ളുകയായിരുന്നു. അത് കണ്ട് തകർന്നു പോയ ആൻഡ്രൂ സ്വന്തം ഭാര്യയെ വെടിവെച്ചു കൊല്ലാണ്. ആ വലിയ മാനസികാഘാതം താങ്ങാനാകാതെയാണ് ആൻഡ്രൂ തന്റെ മനസ്സിനുള്ളിൽ ടെഡി ഡാനിയൽസ് എന്നൊരു വ്യാജ US മാർഷൽ ക്യാരക്ടറിനെ സൃഷ്ടിച്ചത്. താനൊരു മാർഷലാണെന്നും ഭാര്യ തീപിടുത്തത്തിൽ മരിച്ചതാണെന്നും അയാൾ സ്വന്തമായിട്ട് വിശ്വസിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി അയാൾ ആ ഒരു ആശുപത്രിയിലെ ഏറ്റവും അക്രമാസക്തനായ 67-ാമത്തെ രോഗിയാണ്. അയാളുടെ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഡോക്ടർമാരെല്ലാവരും നടത്തിയ ലോകത്തിൽ ഏറ്റവും വലിയൊരു റോൾ പ്ലേ, ആ ഒരു നാടകമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ ഒരു ദ്വീപിൽ നടന്നത്. അങ്ങനെ കഥയിലെ നിഗൂഢമായ കുറിപ്പ് ദ ലോ ഓഫ് 4 in 9, ആൻഡ്രൂ ലാഡീസ് ടെഡി ഡാനിയൽസ് ടോളറൻസ് ചാനൽ റേഷൽ സലാനോ എന്നീ 4 പേരുകളുടെ അക്ഷരങ്ങൾ പരസ്പരം മാറ്റിയുള്ള അനാഗ്രമസ് കളിയായിരുന്നു. ഇതെല്ലാം കേൾക്കുന്നതോടെ ആൻഡ്രൂവിന് തന്റെ യഥാർത്ഥ ഓർമ്മകൾ തിരികെ വരാണ്. താൻ തന്നെയാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ നിലവിളിക്കുകയാണ്. ഈ വമ്പൻ ട്വിസ്റ്റ് കണ്ട് തിയേറ്ററിലിരുന്ന പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ തരിച്ചുപോയിട്ടുണ്ടാവുമല്ലേ. ഇനി നമ്മൾ ഈ ഒരു കഥയുടെ ആ ഹൃദയം തകർക്കുന്ന അവസാന രംഗത്തിലേക്ക് എത്താൻ പോവാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: അങ്ങനെ സെല്ലുലോയിഡിന്റെ ഇന്നത്തെ അവസാനം ആ ഒരു ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ ഓർമ്മകൾ തിരികെ കിട്ടിയ ആൻഡ്രൂവിന് ഇനി ഒരു പ്രശ്നവുമില്ലെന്ന് ഡോക്ടർമാർ വിചാരിക്കുകയാണ്. പക്ഷേ അടുത്ത ദിവസം രാവിലെ ഡോക്ടർമാരും സുഹൃത്തായ ഡോക്ടർ ലെസ്റ്ററും ആൻഡ്രൂവിനെ നിരീക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. ആൻഡ്രൂ വീണ്ടും പഴയതുപോലെ താൻ ടെഡി ഡാനിയൽസ് എന്ന മാർഷലാണെന്ന മട്ടിൽ സംസാരിക്കാനായിട്ട് അവിടെ തുടങ്ങുകയാണ്. അതോടെ ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നുണ്ട് അയാളുടെ അസുഖം ഇതുവരെയും മാറിയിട്ടില്ലെന്ന്. അയാളുടെ ഓർമ്മകൾ വീണ്ടും നഷ്ടപ്പെട്ടു എന്ന് കരുതി ഡോക്ടർമാർ അയാളുടെ തലച്ചോറിൽ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ജീവനക്കാരെ വിളിക്കാൻ. എന്നാൽ അവർക്കൊപ്പം നടന്നു പോകുന്നതിന് തൊട്ടു മുൻപ് ആൻഡ്രൂ തന്റെ ഡോക്ടറോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ഭീകരജീവിയായി ജീവിക്കുന്നതാണോ അതോ ഒരു നല്ല മനുഷ്യനായി മരിക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന്. Which would be worse, to live as a monster or to die as a good man? Dear friends, our otter dialogue il cinema veendum maarugiyana. Sathyathil Andrewina orma nashtapettirunnilla. Than sondam kuttigaleyum pangareyum rakshikkan kaliyatha oru veegara jeeviyayi aa ormagalodu jeevikkunnathinekkal nallathu buddhishoonyanaya oru nalla manushyanayittu talachoorinte ശസ്ത്രക്രിയക്ക് വിധേയനായി മരിക്കുന്നതാണെന്ന് എന്ന് കരുതിയാണ് അയാൾ മനഃപൂർവ്വം അങ്ങനെ അഭിനയിച്ചത്. അതറിഞ്ഞിട്ടും ആ ഡോക്ടർക്ക് അയാളെ തടയാനായിട്ടും കഴിഞ്ഞില്ല എന്നതാണ്. ഇതാണ് ഈ ഒരു സിനിമയുടെ കഥ. മാർട്ടിൻ സ്കോർസേസിയുടെ സംവിധാന മികവ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ചീവൻ. ആദ്യമായി കാണുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ സീനും രണ്ടാമത് കാണുമ്പോൾ അതൊരു ഭ്രാന്തിന്റെ ഭാവനയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു ക്യാമറയും ലൈറ്റും സെറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. റോബർട്ട് റിച്ചാർഡ്സന്റെ സിനിമാറ്റോഗ്രാഫിയും ചിത്രത്തിനൊരു ഗോതിക് ഹൊറർ ഫീൽ ആണ് കേട്ടോ നൽകുന്നത്. ലിയോനാർഡോ ഡിക്കാപ്രിയോയുടെ കരിയർ ബെസ്റ്റ് പ്രകടനം കൂടി തന്നെയാണ് ഈ ഒരു സിനിമയിൽ. ചുരുക്കത്തിൽ മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട കോണുകളിലൂടെ ഒരു ഭ്രാന്തൻ യാത്രയാണ് ഷട്ടർ ഐലൻഡ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു സിനിമ കാണാൻ നോക്കാട്ടോ. അപ്പോൾ സെല്ലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത തവണ മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരും. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ ആർ ജെ അഹല്യ. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂട്ട്.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചില ചോദ്യശരങ്ങളൊക്കെ കേട്ടിട്ടേ കണ്ണ് തള്ളിയിരിക്കുകയാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ്. അവര് കൈ കൂപ്പിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ പേജില്, മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ഒഫീഷ്യൽ ആയിട്ടുള്ള പേജില്, പൊന്നു മക്കളെ ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇതാരൊക്കെയോ പടച്ചുവിട്ട വ്യാജ വാർത്തയാണ്, നിങ്ങൾ ഇതിലൊന്നും പോയി ചാടരുത്, ഇതൊന്നും വിശ്വസിക്കരുത്, ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥനയോടുകൂടി അപേക്ഷിക്കുന്ന രീതിയിലൊരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പറയാനല്ലേ ഞാൻ എത്തിയിട്ടുള്ളത് കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സ്കൂള് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റോഡുകളിലെല്ലാം ഓട്ടോറിക്ഷയുടെ ശബ്ദമായിരിക്കും അല്ലെ. ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ലാലേട്ടനില്ലേ, മണിച്ചിത്ര താഴെ ലാലേട്ടൻ ഇങ്ങനെ ഡ്രുൻ ഡ്രുൻ ഡ്രുൻ ഡ്രുൻ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനാണ്, ആ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. അതെ, നമ്മുടെ സ്വന്തം സ്കൂൾ ഓട്ടോറിക്ഷകൾ. ഈ സ്കൂൾ ഓട്ടോറിക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം വന്നപ്പോഴത്തേക്കാണ് MVD കൈകൂപ്പിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇതാരോ പടച്ചു വിട്ട വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞിട്ടൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു അശരീരി ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പാണെന്നാണ് കേട്ടത്. നിർദ്ദേശം ഇതാണ്, കുട്ടികളെ സ്കൂൾ ബസ്സുകളിൽ മാത്രമേ വിടാവുള്ളൂ, ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന തരത്തിൽ MVD ഭാഗത്തു നിന്ന് വന്ന ഒരു കമന്റ് പോലെ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണ് ഈ ഒരു കാര്യം. പിന്നെ പറയണോ പൂരം, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കമന്റ് തൊഴിലാളികൾ ആയുധങ്ങളുമായിട്ട് ഇറങ്ങി. കമന്റ് ബോക്സുകളിൽ ചോദ്യശരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ബസ് വരാത്ത കാട്ടുപ്രദേശത്ത് ജീവിക്കുന്ന ഞങ്ങൾ കുട്ടികളെ ഹെലികോപ്റ്ററിൽ അയക്കണോ സാറേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റുകൾ, സ്കൂൾ ബസ് ഇല്ലാത്ത പാവ സ്കൂളുകളിലെ പിള്ളേരൊക്കെ ഇനി വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതിയോ, നടന്നു പോണോ കുട്ടികൾ, കേരളത്തിൽ തൊഴിലില്ലായ്മ ഇത്രയും കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾ ഓട്ടോക്കാരെ പട്ടിണി കിടണോ സാറന്മാരെ, നിയമം വരുമ്പോൾ ഒരു വിവേചനമൊക്കെ വേണ്ടേ, കുത്തി തറച്ചു കൊണ്ടുപോകുന്നത് തടഞ്ഞാൽ പോരെ, അതിനുവേണ്ടി വണ്ടി തന്നെ നിരോധിക്കണോ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ MVD മുന്നിലെത്തി. അങ്ങനെ ചോദ്യം ചോദിച്ച് ചോദിച്ച് MVD കൊണ്ട് കൂട്ടത്തോടെ രാജിവെപ്പിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. എന്നാൽ അവിടെയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് വന്നത്. ഈ ചോദ്യശരങ്ങളൊക്കെ കണ്ട് കണ്ണു തള്ളിയ മോട്ടോർ വാഹന വകുപ്പാണ് ഒടുവിൽ കൈകൂപ്പിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ പേജിൽ പറഞ്ഞത്, പൊന്നുമക്കളെ ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമമേ ഉണ്ടാക്കിയിട്ടില്ല, ഇത് വ്യാജ വാർത്തയാണ്, സൂക്ഷിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, MVD അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അപ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയയിലെ ചില സ്വന്തം ഭാവനയിൽ വിരിയിച്ചെടുത്ത നല്ല ഒന്നാം തരം ഫേക്ക് ന്യൂസാണ്. ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് ഉണ്ടല്ലോ, ഓരോ സീസൺ അനുസരിച്ചാണ് വരുന്നത്. അതായത് സ്കൂൾ തുറന്ന സമയത്ത് സ്കൂളുകളിൽ കുട്ടികളെ അയക്കുമ്പോഴത്തേക്കും ഓട്ടോറിക്ഷയിൽ കയറ്റി അയക്കരുത് എന്നുള്ള രീതിയിലുള്ള ന്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഫേക്ക് ന്യൂസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമിയാണ് ഉള്ളത്. അപ്പോ കാലിഡോസ്കോപ്പ് ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ഈ തമാശയൊക്കെ മാറ്റി വെച്ചിട്ടേ വലിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി MVDക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് ഈ ഓട്ടോറിക്ഷകൾ നിരോധിക്കാനല്ല, മറിച്ച് സുരക്ഷിതമാക്കാനാണ്. അപ്പൊ നിയമപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ കുട്ടികളെ സാധാരണയായിട്ട് 6 കുട്ടികളിൽ കൂടുതൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. കുത്തി നിറയ്ക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. പിന്നെ കുട്ടികൾ ഇരിക്കുന്ന വശങ്ങളിൽ സുരക്ഷാ ഗ്രിൽസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വേഗത, അത് വളരെയധികം ഇമ്പോർട്ടന്റ് അല്ലേ. സ്കൂൾ കുട്ടികളുമായി പോകുമ്പോൾ അമിത വേഗത പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഓട്ടോ ചേട്ടന്മാരെ, നിങ്ങൾ ആരും പേടിക്കേണ്ട. വണ്ടിയിൽ ആളുകളെ കുത്തി നിറക്കാതെ നിയമമൊക്കെ പാലിച്ചു പോയി കഴിഞ്ഞാൽ MVDനെ നമ്മൾ റോഡിൽ കണ്ടാലും ചിലപ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ കൈവീശി കാണിക്കുകയുള്ളൂ. അപ്പൊ ഇതുപോലെ ചില വ്യാജ വാർത്തകളല്ല ചില തള്ളലുകൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഷെയർ ബട്ടൺ അമർത്തുന്നതിന് മുന്നേ നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ MVDക്ക് മാത്രമല്ല നിങ്ങൾക്കും ചിലപ്പോൾ പണി കിട്ടും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ വാക്ക് നമ്മൾ ടൂറിസം പരസ്യങ്ങളിലും ബോർഡുകളിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഓ, ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ. എന്നാൽ നമ്മൾ മലയാളികൾ വെറും പരസ്യത്തിലല്ല, ജീവിതത്തിലാണ് ചിലപ്പോൾ ചില സമയത്തെങ്കിലും പല ആളുകൾക്കും ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിട്ടുണ്ട്. ഈശ്വരാവൻ എന്ന ദൈവത്തെ പോലെ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെ, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ടാവും. അങ്ങനെ തെളിയിക്കുന്ന ഒരു ഒന്നാന്തരം കഥയല്ല, ശരിക്കും നടന്ന സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കഥയിലെ നായിക ഇന്ത്യ കാണാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു വിദേശ വനിതയാണ് മദാമ്മയാണ്. നായകൻ നമ്മുടെ സ്വന്തം ഒരു മലയാളി യുവാവ്. ഇപ്പൊ കഥയ്ക്കൊരു പഞ്ച് കിട്ടിയില്ലേ, എന്താണ് സംഗതി എന്ന് അറിയാൻ ഒരു ആകാംക്ഷയില്ലേ? പറഞ്ഞു തരാം. അതിനു മുന്നേ നമുക്ക് നല്ല പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടെ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കഥ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഥയിലെ നായിക ഇന്ത്യ കാണാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു വിദേശ വനിതയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നായകൻ നമ്മുടെ സ്വന്തം മലയാളി പയ്യനും. യാത്രക്കിടയിലെ ഈ വിദേശ വനിതയ്ക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടു. എന്താ അത്? ATM കാർഡ്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ടൂറ് വന്നിട്ട് അല്ലെങ്കിൽ ആ സ്ഥലം കാണാൻ വന്നിട്ട് ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഈ ATM കാർഡൊക്കെ നഷ്ടപ്പെട്ടാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. കയ്യിൽ കാശുമില്ല, ഭാഷയറിയില്ല, ശരിക്കും പെട്ടുപോയ അവസ്ഥ. 18 പണി ആ ഒരു സംഗതി. പക്ഷെ ആ കാർഡ് ചെന്നെത്തിയതേ ഒരു മലയാളി യുവാവിന്റെ കയ്യിലാണ്. സാധാരണക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ചില ആളുകളുണ്ട് വഴിയിൽ കളഞ്ഞേക്കാം. എന്തിനാ ഇതിന്റെ പിന്നാലെ പോണേ, വെറുതെ പൊല്ലാപ്പാവും എന്ന് കരുതും. അതിന് പകരം നമ്മുടെ മലയാളി പയ്യൻ എന്താണെന്നോ ചെയ്തത്, അവൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞായറാഴ്ചത്തെ ലീവ്, അതായത് അവധി ദിവസം അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ അപരിചിതയായ വിദേശ വനിതയ്ക്ക് കാർഡ് എത്തിച്ച് നൽകാൻ മാത്രം വണ്ടി കയറിയത് 14 മണിക്കൂറാണ്. അങ്ങനെ 14 മണിക്കൂറിന്റെ ട്രാവലിന് ശേഷം ആ കാർഡ് കൊണ്ടുപോയിട്ട് ആ ഉടമസ്ഥയുടെ കയ്യിൽ കൊടുത്തപ്പോ ഉടമസ്ഥയെക്കാളും സന്തോഷമായത് ഈ മലയാളി പയ്യനാണ്. ഈ തമാശയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കൊച്ചു സംഭവം ലോകത്തിന് തന്നെ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് അല്ലേ. വിദേശികൾ പലപ്പോഴും ഇന്ത്യയിലേക്ക് വരാൻ പേടിക്കാറുണ്ട്, പ്രത്യേകിച്ച് സോളോ ട്രാവലേഴ്സ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത സ്ത്രീകൾ. എന്നാൽ കേരളത്തിൽ വന്നിറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സേഫ്റ്റിയും അവർക്ക് കിട്ടുന്ന സ്നേഹവും നമ്മുടെ നാടിന്റെ ടൂറിസം മൂല്യം അന്താരാഷ്ട്ര തലത്തിൽ എത്രത്തോളം ഉയർത്തുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോ നമ്മളും കുറച്ചുകൂടെ സൂപ്പറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. മലയാളിതാ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പല സംഭവങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ ആ മലയാളി പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ, ATM കാർഡ് 14 മണിക്കൂറുകളോളം യാത്ര ചെയ്ത് അത് നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തപ്പോ ആൾ അനുഭവിച്ച ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ കൊണ്ടാണ് നമ്മള് നമ്മുടെ നാടിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന വിശേഷണം കൊടുക്കുന്നത്. അതൊരു വെറും ടൂറിസം സ്ലോഗൻ മാത്രമല്ല, അതൊക്കെ ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിലാണ് എന്ന് തെളിയിക്കുന്ന ഈ ചേട്ടനെ പോലെ, ഈ മലയാളി ചേട്ടനെ പോലെ കുറേ അധികം ആളുകളുണ്ട്. അപ്പോ എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ആ ചേട്ടനോട് പറയാനുള്ളത്, ഓ മൈ ഡിയർ ഫ്രണ്ട്, എനിക്കിപ്പോ അങ്ങനെയുള്ള മനുഷ്യരോട്, പ്രത്യേകിച്ച് ആ മലയാളി ചേട്ടനോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങള് ആ ചെലവഴിച്ച 14 മണിക്കൂറിലെ ആ യാത്രയും നഷ്ടപ്പെടുത്തിയ ലീവും ഒന്നും വെറുതെ ആയിട്ടില്ല. ആ വിദേശി വനിതയുടെ ഹൃദയം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ബഹുമാനവും സ്നേഹവും ഒക്കെ നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുക്കിട്ടില്ല, ഒരു ബിഗ് സല്യൂട്ട് കൂടെ കൊടുത്തുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ ദാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്റർടൈൻമെന്റ് ഒക്കെ ആയി കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ പച്ചപ്പിനെ കുറിച്ചും പ്രകൃതിയുടെ നിലനിൽപ്പിനെ കുറിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ദിവസം കൂടിയാണ് ഇത്. പലപ്പോഴും പരിസ്ഥിതി ദിനം എന്ന് കേൾക്കുമ്പോൾ ഒരു തൈ നടീൽ ചടങ്ങിലോ അല്ലെങ്കിൽ കുറച്ച് കാർഷിക അറിവുകളിലോ നമ്മൾ ഒതുങ്ങാറുണ്ടല്ലേ. എന്നാൽ ഈ പ്രകൃതി വെറും ഒരു കൃഷിയിടം മാത്രമല്ല, നമ്മുടെ ജീവന്റെ ശ്വാസമാണ്. പ്രകൃതി നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? ശതകോടികൾ വിലമതിക്കുന്ന പ്രകൃതിയുടെ സൗജന്യങ്ങളെക്കുറിച്ചും ഈ ഭൂമി നമുക്ക് എത്രത്തോളം അത്യാവശ്യമാണ് എന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകളാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കിടാൻ പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ആരംഭിക്കുന്നു. മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും ജീവിക്കാൻ ആദ്യം വേണ്ടത് എന്താണ്? ശ്വസിക്കാൻ ശുദ്ധമായ വായു അഥവാ ഓക്സിജൻ. ഒരു ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു സിലിണ്ടർ ഓക്സിജൻ വേണമെങ്കിൽ നമ്മൾ എത്രയോ രൂപ നൽകേണ്ടി വരുന്നു അല്ലെ. എന്നാൽ ജനിച്ച നാൾ മുതൽ മരിക്കുന്നത് വരെ നമുക്ക് ചുറ്റുമുള്ള മരങ്ങൾ യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നൽകുന്നത്. മരങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള മാരകവാതകങ്ങളെ വലിച്ചെടുത്ത് വായുവിനെ ശുദ്ധീകരിക്കുന്നു. ഒരു വലിയ മരം ഒരു ദിവസം 4 പേർക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ പുറത്തുവിടുന്നുണ്ട് എന്നാണ് കണക്ക്. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും പ്രകൃതി നമുക്ക് നൽകുന്ന വലിയൊരു കടമാണ്. ആ കടം വീട്ടാനാണ് നമ്മൾ മരങ്ങളെ സംരക്ഷിക്കേണ്ടത്. പരിസ്ഥിതി മലിനീകരണം രൂക്ഷമാകുന്ന ഈ കാലഘട്ടത്തിൽ നഗരങ്ങളിൽ പോലും ശുദ്ധവായു കിട്ടാക്കനിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വരും തലമുറയ്ക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടത് ബാങ്ക് ബാലൻസ് മാത്രമല്ല, അവർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു കൂടിയാണ് എന്നാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനിയും ഏറെ കാര്യങ്ങൾ പങ്കിടാനുണ്ട്, അതിലേക്കെല്ലാം വരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പ്രകൃതി നമുക്ക് തരുന്ന രണ്ടാമത്തെ വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? അത് കുടിവെള്ളമാണ്. പുഴകളും തോടുകളും കുളങ്ങളും കാടുകളും എല്ലാം ചേർന്നൊരുക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ജലചക്രം. കുന്നുകളും മലകളും വനങ്ങളും മഴമേഘങ്ങളെ ആകർഷിക്കുകയും മണ്ണിലേക്ക് മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. ഈ വെള്ളമാണ് ഭൂമിക്കടിയിൽ ഉറവകളായും കിണറുകളായും രൂപപ്പെടുന്നത്. കാടുകളിലെ മരങ്ങളുടെ വേരുകളാണ് പെയ്യുന്ന മഴവെള്ളത്തെ മണ്ണിലേക്ക് ഇറക്കിവിടുന്ന സ്പോഞ്ചായിട്ട് പ്രവർത്തിക്കുന്നത്. വനനശീകരണം കൂടുമ്പോൾ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതെ ഒലിച്ചു പോവുകയും വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയിലേക്ക് നമ്മൾ വഴുതി വീഴുകയും ചെയ്യുന്നു. പ്രകൃതി ഒരുക്കുന്ന ഈ സ്വാഭാവിക ജലസംഭരണികളില്ല എങ്കിൽ ഭൂമിയിലെ ജീവന്റെ അന്ത്യം കുറിക്കപ്പെടും. ഇന്ന് നമ്മൾ കുപ്പിവെള്ളത്തിന് പണം നൽകി വാങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പ്രകൃതി നമുക്ക് സൗജന്യമായി തന്ന അമൃതിനെയാണ് നമ്മൾ കച്ചവട ചരക്കാക്കി മാറ്റിയത്. ജലസ്രോതസ്സുകളെ മലിനമാക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു പരിസ്ഥിതി ദിന പ്രതിജ്ഞ മാത്രമാവരുത്, അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ഇന്ന് പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണില്ലേ, ഇത് വെറും പൊടിയും മണ്ണ് മാത്രമല്ല. ഒരിഞ്ച് കനത്തില് ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുണ്ടാകാൻ പ്രകൃതിക്ക് 100 കണക്കിന് വർഷങ്ങൾ വേണം. ഈ മണ്ണിലാണ് കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും വിരകളും വസിക്കുന്നത്. ഇവരാണ് മണ്ണിനെ ജീവൻ ഉള്ളതാക്കി മാറ്റുന്നതും നമുക്കാവശ്യമായ ആഹാരം വിളയിക്കാനായിട്ട് പാകമാക്കുന്നതും. ഇതിനൊപ്പം തന്നെ പ്രധാനമാണ് ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി. ഈ ഭൂമി മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല, പ്രകൃതിയിലെ ഓരോ പ്രാണിക്കും പക്ഷിക്കും അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. ഉദാഹരണത്തിന്, തേനീച്ചകളും പൂമ്പാറ്റകളും ഇല്ല എങ്കിൽ ഭൂമിയിൽ പരാഗണം നടക്കില്ല, ചെടികളിൽ കായ്കൾ ഉണ്ടാകില്ല, മനുഷ്യന് ഭക്ഷണവും ലഭിക്കില്ല. പ്രകൃതിയിലെ ഒരു കണ്ണി അറ്റുകഴിഞ്ഞാൽ അത് മനുഷ്യന്റെ നാശത്തിലേക്കാണ് വഴി തുറക്കുന്നത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കായി നമ്മൾ മണ്ണും മലകളും ഇല്ലാതാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ തന്നെ സംരക്ഷണ കവചം കൂടിയാണ് എന്ന് ഓർക്കണം. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ പരിസ്ഥിതി സ്നേഹം ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. വേനൽക്കാലത്ത് ചൂട് അനുഭവപ്പെടുമ്പോഴേ നമ്മൾ വീടുകളിൽ എയർ കണ്ടീഷണറുകൾ സ്ഥാപിക്കാറുണ്ടല്ലേ. എന്നാൽ ഈ ഭൂമിയെ മുഴുവൻ തണുപ്പിച്ച് നിർത്തുന്ന പ്രകൃതിയുടെ വലിയൊരു എയർ കണ്ടീഷണറാണ് നമ്മുടെ കാടുകളും മരങ്ങളും. മരങ്ങൾ അവയുടെ ഇലകളിൽ നിന്നും ജലാംശം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് വഴി അന്തരീക്ഷ താപനില എപ്പോഴും നിയന്ത്രണ വിധേയമായിരിക്കും. ഇന്ന് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. മുമ്പില്ലാത്ത വിധം കടുത്ത ചൂടും അപ്രതീക്ഷിതമായി എത്തുന്ന പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിയുടെ താളം തെറ്റിയതിൻ്റെ ലക്ഷണങ്ങളാണ്. പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ തിരിച്ചടിയും ശക്തമായിരിക്കുമെന്നതിൻ്റെ സൂചനകളാണ് ഇവ. കുന്നിടിക്കലും പുഴ മലിനീകരണവും കുറച്ച് കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചൂടിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. AC മുറികളിലിരുന്ന് പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാതെ പുറത്തിറങ്ങി ഒരു മരത്തണലിന്റെ കുളിർമ അനുഭവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പ്രകൃതി നമുക്ക് തരുന്ന വലിയൊരു സമ്മാനം അത് നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നു എന്നതാണ്. ആധുനിക നഗര ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി അല്പസമയം ഒരു പുഴവക്കത്തോ പച്ചപ്പുള്ള ഒരു പുൽമൈതാനിയിലോ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ശാന്തത മറ്റൊന്നിനും നൽകാനായിട്ട് കഴിയില്ല. എക്കോ തെറാപ്പി അഥവാ പ്രകൃതി ചികിത്സ ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. പച്ചപ്പ് കാണുന്നതും പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നതും നമ്മുടെ ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണുകളെ കുറയ്ക്കുകയും പോസിറ്റീവ് ഊർജം നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച പണ്ടുള്ളവർക്ക് ഇന്നത്തെ പോലെ വലിയ മാനസിക രോഗങ്ങളോ വിഷാദ രോഗങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നമ്മുടെ കുട്ടികളെ മൊബൈൽ സ്ക്രീനുകളിൽ നിന്നും മാറ്റി പ്രകൃതിയെ തൊട്ടറിയാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. മണ്ണിൽ കളിക്കാനും മഴ നനയാനും ചെടികളെ സ്നേഹിക്കാനും അവർക്ക് അവസരം നൽകിയാൽ മാത്രമേ ആരോഗ്യവും കരുത്തുമുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. കൂടെയുള്ളത് ഞാൻ സുനിൽ. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ആഹാരവും രോഗം വന്നാൽ മാറ്റാനുമുള്ള ഔഷധം നൽകുന്ന ഒരു അക്ഷയപാത്രം കൂടിയാണ് ഈ പ്രകൃതി. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവയെല്ലാം മണ്ണിൽ നിന്നും പ്രകൃതിയുടെ കാരുണ്യം കൊണ്ടുണ്ടാകുന്നവയാണ്, ശരിയല്ലേ? ഇതിനൊപ്പം തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒട്ടനവധി ആയുർവേദ സസ്യങ്ങളും കാട്ടുചെടികളും പ്രകൃതി നമുക്ക് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സ്വാർത്ഥ ലാഭത്തിനായിട്ട് കൃഷിയിടങ്ങളിൽ അമിതമായി രാസവളങ്ങളും കീടനാശിനികളും പ്രയോഗിച്ച് മണ്ണിലെ അമൃതിന് വിഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിദത്തമായ രീതിയിൽ കൃഷി ചെയ്യാനും വിഷമില്ലാത്ത ആഹാരം ഉൽപ്പാദിപ്പിക്കാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രകൃതിയോട് ചെയ്യുന്ന ഓരോ ദ്രോഹവും ഒടുവിൽ നമ്മുടെ പ്ലേറ്റിലെ ഭക്ഷണത്തിലൂടെ രോഗങ്ങളായിട്ട് നമുക്ക് തന്നെ തിരിച്ചെത്താം. ഭക്ഷണമാണ് ഔഷധമെന്ന പഴമൊഴി അന്വർത്ഥമാക്കാനായിട്ട് പ്രകൃതി നൽകുന്ന വിഭവങ്ങളെ അതിന്റെ തനിമയോടെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനെ പൂജിച്ചുകൊണ്ട് ജീവിച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ഓർക്കുകയും വേണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ ഭൂമി നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്വത്തല്ല, മറിച്ച് നമ്മുടെ മക്കളിൽ നിന്നും നമ്മൾ വാങ്ങിയ കടമാണ്. ഇങ്ങനൊരു പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ശുദ്ധവായുവും തെളിനീരും വരും തലമുറയ്ക്കും ഇതേപോലെ അനുഭവിക്കാനായിട്ട് അവകാശമുണ്ട്. അത് തല്ലിക്കെടുത്താനായിട്ട് നമുക്ക് അധികാരമില്ല. വികസനത്തിന്റെ പേരിൽ കാടുകളും പുഴകളും നശിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ ഭാവി ഇരുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. സുസ്ഥിര വികസനം അഥവാ പ്രകൃതിയെ നോവിക്കാത്ത വികസന കാഴ്ചപ്പാടുകളാണ് ഇന്ന് നമുക്ക് ആവശ്യം. മരങ്ങൾ വെട്ടേണ്ടി വന്നാൽ അതിന് പകരമായി 10 തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം, എന്റെ വീടും പരിസരവും ഞാൻ പ്ലാസ്റ്റിക് മുക്തമാക്കുമെന്നും കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിച്ച് അതിനെ സംരക്ഷിക്കും എന്നതുമായിരിക്കും.

0: ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: പ്രകൃതി എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. നമ്മൾ അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ ഇരട്ടിയായിട്ട് സംരക്ഷിക്കും. എന്നാൽ നമ്മൾ അതിനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുടെ കോപത്തിന് മുന്നിൽ മനുഷ്യന്റെ ഒരു സാങ്കേതിക വിദ്യയും തുണയാകില്ല എന്ന് മനസ്സിലാക്കണം. ഈ ലോക പരിസ്ഥിതി ദിനം വെറും ഒരു ദിവസത്തെ ആചാരമായിട്ട് ഒരിക്കലും അവസാനിക്കരുത്. നമ്മുടെ ഓരോ ദിവസവും പരിസ്ഥിതി സൗഹൃദമാകണം. പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കണം. വരും തലമുറയ്ക്കായിട്ട് ഭൂമിയെ പച്ചപ്പോടെ നിലനിർത്തുകയും വേണം. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഹരിതഭൂമി ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കും എന്ന വിശ്വാസത്തോടുകൂടി വിട വാങ്ങുന്നു ഞാൻ സുനിൽ. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടും.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. സമയം അങ്ങനെ 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് വെച്ചുതരാൻ വേണ്ടിയിട്ടാണ് ആർ ജെ ഹീര ഓൺ അഹല്യ എഫ് എം ദേവിയുടെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് മഴ പെയ്യുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വെയിൽ കിട്ടുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നു അല്ലേ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഇതിപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇൻഫർമേഷനും കിട്ടും. അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് പാട്ട് വെച്ചുതരാനുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ പേരിലാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട്, അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിളിക്കാം. 8281500 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281500 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് എനിക്ക് വിളിക്കാനൊന്നും ഇഷ്ടമല്ല അങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, വേണ്ട നിങ്ങൾ വിളിക്കേണ്ട, എന്ത് ചെയ്യണം, പകരം നിങ്ങൾ മെസ്സേജസ് ആയിട്ട് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇവിടെ വെച്ച് തരാനാണ് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് നമ്മൾ 2 Countries എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് കാർത്തിക്കും അഭയ ഹിരൺമയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇന്നത്തെ ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം, പരിസ്ഥിതി ദിനം. നമ്മൾ രാവിലത്തെ അഹല്യ വിഷസിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്, റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെയുള്ള നമ്മുടെ ആ ടെൻഡൻസിനെ നമ്മൾ അത്ര മോശമായിട്ട് കരുതാതെ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ വയ്ക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് മാത്രം അതിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് നമ്മൾ വളർത്താനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാവർക്കും മരം വയ്ക്കാനും എല്ലാവർക്കും ചിലപ്പോൾ പരിസ്ഥിതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, കുഞ്ഞു കുഞ്ഞു ശീലങ്ങളൊന്നും മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വേഗം വേഗം ചോദിച്ചോളൂ. അഹല്യ FM ഇൻസ്റ്റന്റ് സോങ്ങിൽ നിങ്ങളുടെ കൂടെ ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാട്ട്. യെസ്, അങ്ങനെ സമയം തീ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. സോ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യാണ്, അത് ആരാ നോക്കാം. ഹെല്ലോ ഹെല്ലോ ചേട്ടാ, കേൾക്കുന്നുണ്ടോ?
1: ആ
0: ചേട്ടന്റെ പേരെന്താ?
1: ബഷീർ കാലത്ത്.
0: ഓക്കെ, ബഷീർ ക എവിടെ നിന്നാ വിളിക്കണേന്ന്?
1: ആലത്തൂര്.
0: ആലത്തൂര്, ഓക്കെ. സുഖാണോ?
1: ഓ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു.
0: മഴ ഉണ്ടോ അവിടെ?
1: മഴയില്ല, മൂടി നിൽക്കുന്നുണ്ട്. എപ്പോ വേണം പെയ്യാം.
0: ഓക്കെ, ശരി. പുതിയ ആളാണ് ഹീര.
1: ഓക്കെ,
0: ശരി. അപ്പോ ഇന്ന് ഏത് പാട്ടാ? എന്റെ സ്ഥലം തൃശ്ശൂര് ഏട്ടാ. അതെ അതെ, അടുത്തടുത്താണ് നമ്മള്. ഓക്കെ ശരി, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് വൈദേഹി കാത്തിരുന്ന മൂവിയിലെ ദേഹം കറുക്കയിലെ പുള്ള ദേഹം കൊള്ളിരുതടി അക്കേറെ ചെന്ന് പിന്നെയോ ആസിയെ ചൊല്ലും അച്ഛൻ.
0: ഓക്കെ, പാടുവോ?
1: ഇല്ല,
0: ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ ശരി, അപ്പൊ ഈ പാട്ട് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണേ?
1: പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും
0: ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക് യു ട്ടോ. ശരി, ബൈ ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ബഷീറേട്ടനാണ് നമ്മളെ വിളിച്ചത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എന്തായാലും വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജ്, ഞാൻ ഹരിദാസ് മാങ്കാവ് ഇൻസ്റ്റന്റ് പാട്ട് ആവശ്യപ്പെടുന്ന പാട്ട് വെണ്ണിലവ് കണ്ണുവെച്ച വെണ്ണക്കുടമ എന്ന് തുടങ്ങുന്ന ഗാനമാണ്, എല്ലാവർക്കുമായി വെച്ചു തരുമെന്ന് വിചാരിക്കുന്നു. വിചാരിച്ചോളൂ, ഞാൻ എന്തായാലും വെച്ചു തരും. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടിലെ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, ഇൻസ്റ്റന്റ് സോങ്ങിൽ ഞാൻ വെച്ചു തരും. സോ 8281509000 എന്നുള്ളതാണ് നമ്പർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, ദിസ് ഇസ് ആർ ജി ഹീരാ വിത്ത് യു ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് ഇതേ പാട്ട് വെച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അതിലൊരു സന്തോഷമുണ്ടല്ലേ. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ തരുന്നു. ആഹാ, എന്ത് രസം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ അങ്ങനെ നടക്കുന്നില്ല. നല്ല കാര്യങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ദേ രണ്ടുപേരാണ് എൻ്റെ പാട്ടിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി കാരണം രണ്ട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ അവരുടെ മെസ്സേജ് വായിച്ചിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് എന്തായാലും വെച്ച് കൊടുക്കണ്ടേ. ആക്ച്വലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് യെസ് നമുക്ക് ഹരിദാസേട്ടനുള്ള പാട്ട് നമ്മൾ വെച്ചു കൊടുത്തു. പിന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് എർത്ത് സോങ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാജ്വലാണ്, മേൽപ്പറമ്പെന്ന്. ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസ്ണേഴ്സ് ഓൺ ദ എൻവയോൺമെന്റ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ സ്പെഷ്യലായിട്ടാണ് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പാട്ട് എന്ന് പറയുന്നത് സപ്ന ജഹാ. എനിക്ക് തോന്നുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്ന റോക്കിക്കാണ് ഈ പാട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വെച്ചു കൊടുക്കാൻ പോകുന്നത്, സപ്ന ജഹാ എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വരും. ആൻഡ് അതിനുശേഷം നമ്മൾ ആകാശവാണി ന്യൂസും കേൾക്കുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റന്റ് സോങ് ആയിട്ട് തിരിച്ചു വരും, ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു വരും. സോ നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281509000 എന്നുള്ളതാണ് നമ്പർ. 8281509000 എന്നുള്ള നമ്പർ. അപ്പൊ എന്തായാലും നമുക്ക് സപ്ന ജഹാൻ കേൾക്കാം, അത് കഴിഞ്ഞിട്ട് എർത്ത് സോങ് വരും. സോ സ്റ്റേ ട്യൂൺ ടു അഹല്യ FM. ദിസ് ഇസ് RJ ഹീര വിത്ത് യു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്
1: വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സിഎംആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ലിജു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സിഎംആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. ജസ്റ്റിസ് രാജവിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സിഎംആറിൽ എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിന് ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ആരംഭിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിന് പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൂട്ടായ ശ്രമങ്ങൾ, നയങ്ങൾ, ശാസ്ത്രത്തിലും നവീകരണത്തിലുമുണ്ടാകുന്ന വിശ്വാസം എന്നിവ പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുമെന്ന് ജനങ്ങൾ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും പ്രതിബദ്ധത ദിനം ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 10 വർഷവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒട്ടേറെ ശ്രമങ്ങൾ ഈ ദിശയിലെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിച്ചതായി നരേന്ദ്രമോദി അറിയിച്ചു. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറ മാത്രമല്ല ഭാവി തലമുറകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളി നേരിടുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് സംഭാവന നൽകേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടതിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്കും പ്രകൃതിക്കുമാണ് നാം മുൻഗണന കൊടുക്കേണ്ടതെന്നും മനുഷ്യന് പ്രകൃതി നൽകുന്ന സൂചന മനസ്സിലാക്കി അപകടകരമായ അവസ്ഥയെ തരണം ചെയ്യണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമി മാതാവിന് ആദരവ് അർപ്പിച്ച് അമ്മമാരുടെ പേരിൽ ഒരു മരമെങ്കിലും നടണമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം കൈകോർക്കുന്നതാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചുകൊടുത്തിട്ടുണ്ടെന്നും പരിസ്ഥിതി സൌഹൃദ ജീവിതരീതി സ്വീകരിച്ച് എല്ലാവരും ഹരിത ഇന്ത്യക്കായി പ്രതിജ്ഞയെടുക്കണമെന്നും കീർത്തിവർദ്ധൻ സിംഗ് നിർദ്ദേശിച്ചു. രോഗങ്ങളുടെ മൂലകാരണം മാലിന്യമാണെന്നും പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയൂ എന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടപ്പാക്കുന്ന ദേവാരണ്യം പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പേരൂർ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമെന്നും മുരളീധരൻ അറിയിച്ചു. ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈ നട്ടാണ് പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. 100 പഴക്കമേറിയ ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെക്കുറിച്ച് ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറു ജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും പഠിക്കാനുമായി നിരവധി സഞ്ചാരികളും വിദ്യാർത്ഥികളുമാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ചൂട് കൂടുന്ന നഗരങ്ങൾക്ക് കുളിർമയേകുന്ന അമരങ്കാവ് പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവിന്റെ വലിയൊരു സന്ദേശമാണ്. ചരിത്രപരമായ പ്രാധാന്യത്തിനൊപ്പം ഒരു നഗരത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും ഈ കാവ് നിലനിർത്തുന്നു. ഭൂമിയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
1: സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ലിജു അറിയിച്ചു. ബാറുകളുടെ എണ്ണവും സമയദൈർഘ്യവും കുറയ്ക്കാൻ കഴിയുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാവില്ലെന്നും ഇക്കാര്യത്തിൽ UDF തീരുമാനവും പ്രധാനമാണെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. എക്സൈസ് വകുപ്പിനെ അഴിമതിരഹിതമായി മുന്നോട്ട് നയിക്കുമെന്നും എം ലിജു വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു.
0: റിപ്പോ നിരക്ക് 5.5% നിലനിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായ 2ാം തവണയാണ് RBI പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. GDP വളർച്ചാ പ്രവചനം നേരത്തെ കണക്കാക്കിയിരുന്ന 6.9% നിന്ന് 6.6% കുറച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. PM സൂര്യാഘർ പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ എറണാകുളം രാജ്യത്ത് 8ാം സ്ഥാനം നേടി. ജില്ലയിൽ 42,843 വീടുകളിലാണ് പുരപ്പുറ സോളാർ പാനലുകൾ ഘടിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷയ് ഊർജ്ജഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും കലക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ദേശീയതലത്തിൽ 4ാം സ്ഥാനത്താണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ K-Flight വിമാന സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി വിജയകൃഷ്ണൻ കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം എന്നീ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് നഗരത്തിൽ പെയ്ത ശക്തമായ മഴ ബീച്ച് റോഡിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാക്കി. കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തടസ്സവും ഉണ്ടായി. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണു. ആളപായമില്ല. നിർത്തിയിട്ട ഓട്ടോയും 2 ബൈക്കുകളും തകർന്നു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ്. തിരുവോണം ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധന പൂജ. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്. അക്കരക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും തുടരുന്നു. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും നടത്തും. 16 മുതലാണ് 4 ചതുർശതങ്ങൾ. ഈ മാസം 20 മകം കലവ് വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിൽ പ്രവേശനം. കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ കർണാടകത്തിലെ ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തുന്നുണ്ട്. ദേശീയപാത 66 തേഞ്ഞിപ്പലം കോഹിനൂരിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ഭാഗത്തുനിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ച കാർ കോഹിനൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തകരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കോഴിക്കോട് മുണ്ടിക്കൽ താഴം കോട്ടാമ്പറമ്പിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രോഗി മരിച്ചു. ജാനകിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. വെള്ളിമാടുകുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടം. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിന് ശേഷം പരാതി പരിഹാര പ്രക്രിയയിലൂടെ 70,000-ത്തിലധികം അപേക്ഷകൾ ലഭിച്ചു. മാർക്ക് പരിശോധനയ്ക്ക് 7,314 അപേക്ഷകളും പുനർ മൂല്യനിർണയത്തിന് 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർ മൂല്യനിർണയത്തിനും കഴിഞ്ഞ ചൊവ്വാഴ്ച CBSE ഓൺലൈൻ പോർട്ടൽ തുറന്നിരുന്നു. ഏഷ്യാകപ്പ് Under-18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യക്ക് തോൽവി. ജപ്പാനിൽ 1-3 ചൈനയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. വൈകിട്ട് 3:30 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ നേരിടും. ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചാരണാർത്ഥം ഫൺ റണ്ണിന് തിരുവനന്തപുരം വേദിയാകും. ഈ മാസം 23 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഓട്ടത്തിൽ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ഭാഗ്യചിഹ്നം ഹോനോഹാൻ പര്യടനം 19 മുതൽ 22 വരെ നടത്തും. 70ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിൽ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാതല പരിപാടി കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലയോള സ്കൂളിലായിരുന്നു ചടങ്ങ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 1,14,200 രൂപയായി. 14,275 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. CMR എക്സാലോജിക്ക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി M ലിജു. റിസർവ് ബാങ്കിന്റെ ദ്വിമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
7: അങ്ങനെ ഇതേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇതേ നമ്മളിങ്ങനെ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പല ആൾക്കാർക്കും ഇഷ്യൂ ഉണ്ട്, നമുക്ക് റേഡിയോ കിട്ടുന്നില്ല, ഹീര എന്നൊക്കെ പറയുന്നുണ്ട്. ആരും വിഷമിക്കേണ്ട, ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നമ്മളത് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് റേഡിയോ കേൾക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ

നമ്മൾ ആ പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് വേറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് ബീനയാണ്. ബീന ഗോകുലത്തിൽ സീത എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നൊരു പാട്ട്, ഇച്ചിരി പഴയ പാട്ടാണ്, എന്തൻ കുരൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അതും നല്ലൊരു സോങ് ആണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. പക്ഷെ ഇനിയിപ്പോൾ വിളിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വേഗം വേഗം വിളിച്ചോളൂ. 9828150900 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഞാൻ നമ്പർ ഒന്നും കൂടെ പറയാം, 8281500900 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണോ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻസ്റ്റന്റ് സോങ്ങിൽ നിങ്ങളുടെ കൂടെ ആർജി ഹീരയാണ്. രണ്ട് സോങ്ങുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വിൽ ബി റൈറ്റ് ബാക്ക്. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാണ്. ഇൻസ്റ്റന്റ് സോങ് ആണ്, ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പാട്ട് ഇങ്ങനെ വെച്ച് തന്നോണ്ടിരിക്കുകയാണല്ലേ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പൊ മെസ്സേജസ് ആണ് ഞാൻ എന്തായാലും നോക്കാൻ പോകുന്നത്. രണ്ട് മെസ്സേജസ് ഉണ്ട്, നമ്മൾ രണ്ട് പാട്ടുകളാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ കണ്ണനാണ് നമുക്ക് സലാർ മൂവി എന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, സൂര്യൻ കുടയെ നീട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതെന്തായാലും നമ്മൾ കേൾക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുള്ളത് പ്രദീപാണ്. പ്രദീപ് ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മണിച്ചിത്ര താഴ് സിനിമയിലെ പഴന്തമിഴ് പാട്ടുണരും രക്ഷയില്ലാത്തൊരു ട്രാക്കാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതോടുകൂടി തൽക്കാലത്തേക്ക് ഞാനൊരു ചച്ച ബൈബൈ പറയേണ്ട സമയമായി, കാരണം ഒരു മണിക്കൂറാണ് എന്റെ ഇൻസ്റ്റന്റ് പാട്ടിനുള്ള സമയം. ആൻഡ് ഇനി നിങ്ങളോട് ഒരു മണി മുതൽ അഭിരാമി ആയിരിക്കും കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ധൈര്യമായിട്ട് അഭിരാമിയോട് പാട്ട് ചോദിച്ചോളൂ, അഭിരാമി എന്തായാലും വെച്ചുതരും. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് നിങ്ങളുടെ ഒരു ഈവനിങ് ഓക്കെ ഇങ്ങനെ എങ്ങനെയാണ് പോകേണ്ടത്, പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നല്ല ഫുഡൊക്കെ കഴിച്ച്, ഞാൻ പറഞ്ഞു മഴയാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എൻവയോൺമെന്റ് ഡേ ആണ്, അപ്പൊ അത് കാരണം ഒരുപാട് സ്കൂളുകളിലെ സേവനവാരവും അല്ലെങ്കിൽ ചെടിയും മരവും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ മരങ്ങളൊക്കെ നന്നായിട്ട് പിള്ളേരെ കൊണ്ട് വളർത്തണം. ഓക്കെ, അവർക്ക് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കണം. കാരണം അടുത്ത ജനറേഷന് നല്ലൊരു പ്രകൃതി കൊടുക്കുക എന്നുള്ളതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും പാട്ട് കേട്ട് എൻജോയ് ചെയ്തോളൂ. തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറയുന്നത് ആർ ജെ ഹീരയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം. ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് ബൈ ബൈ പറയാം കേട്ടോ.

അങ്ങനെയും നല്ല പാട്ടുകളൊക്കെ കേട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെ. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇതെപ്പത്തി എന്നിങ്ങനെ വിചാരിക്കണ്ടാവും അല്ലേ. ഒരു ഒരു മണിക്കൂർ നേരം ഹീരയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇൻസ്റ്റന്റ് പാട്ട് കൊടുത്തിട്ട് അടുത്ത ഒരു മണിക്കൂർ ഞാൻ വരാമെന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ നെക്സ്റ്റ് അവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ കൂടെ. ഞാൻ അഭിരാമിയുണ്ട്. സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ടുകൾക്ക് വേണ്ടി. 8 1 5 0 9 000 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ വിളിക്കുകയും ചെയ്യാം. വിളിക്കാൻ ഇഷ്ടമില്ലാത്തവർ നേരെ മെസ്സേജ് അയച്ചോളൂ 82 81 50 90 00 അതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അടുത്ത പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് നിന്നു ഡാൻസ് ഡിൻസിയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, പാലക്കാട് നിന്ന് നിന്നു ഡിൻസിയാണ്. സൺഡേ ഹോളിഡേ എന്ന മൂവിയിലെ മഴപ്പാടും കുളിരായി വന്നതാരോ എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പോൾ അതൊരു വല്ലാത്തൊരു പാട്ടാണ് അല്ലേ, ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം. മഴപ്പാടും എന്ന പാട്ട് ഫ്രം ദ മൂവി സൺഡേ ഹോളിഡേ. അതേപോലെ ഒരു പാട്ടുകൂടെ നമുക്ക് കേൾക്കണം. ആ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ജനാർദ്ദനൻ ചേട്ടനാണ് കോടിയേരിയിൽ നിന്ന്. ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ, എനിക്ക് മധ്യവേനൽ എന്ന മൂവിയിലെ സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ എന്ന സോങ് വെച്ച് തരുമോ? ലിറിക്സ് കൈതപ്രം, മ്യൂസിക് കൈതപ്രം വിശ്വനാഥൻ, സിംഗർ കെ ജെ യേശുദാസ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൂവിയുടെ ഡീറ്റെയിൽസും സോങ്ങിന്റെ ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ടാണ് ജനാർദ്ദനൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ എന്ന പാട്ടും ഒപ്പം മഴ പാടും കുളിര എന്ന പാട്ടും കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4.

യെസ്, അങ്ങനെ നല്ലൊരു രസമുള്ള പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അല്ലെ. സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ എന്ന പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമി. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത് സെൽവൻ ഫ്രം കോഴിപ്പാറ. ഇതാണ് മെസ്സേജ്. തമിഴ് മൂവി റമ്മി സോങ് കൂടെ മേലെ കൂടെ വെച്ച് ആ പാട്ടാണ് ചോദിച്ചേക്കുന്നത്. എന്തായാലും ചേട്ടന്റെ ഫേവറേറ്റ് സോങ് നമ്മൾ കേൾക്കാൻ പോവാണ്. അതിനുശേഷം വരുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് വീണ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. ഗുരു എന്ന സിനിമയിലെ ദൈവസംഗീതം എന്ന പാട്ട് എന്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്, അഭിരാമി ഒന്ന് വെച്ച് തരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്.

ഇവിടെ മൊത്തം കാറ്റ്. ഇഷ്ടമുള്ള പാട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ വേറെ എവിടെയും പോകണ്ട, ഇൻസ്റ്റന്റ് പാട്ടിൽ തന്നെ വരണം. അപ്പൊ അതിനായിട്ട് മെസ്സേജ് അയക്കേണ്ട നമ്പർ 8281509000 എന്ന നമ്പറാണ്. അപ്പൊ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട്. അത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉള്ള ഒരു ഡെഡിക്കേഷനൊക്കെ വെച്ചുകൊണ്ട് മെസ്സേജ് അയക്കാം. 8281509000 ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇനിയിപ്പോ വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഈ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. എന്തായാലും അടുത്ത രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടാണ്. അതിൽ ആദ്യത്തെ പാട്ട് ആട് 3 എന്ന മൂവിയിലെ സുൽത്താൻ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അബിറാഗ് ഒലവക്കോട് പാലക്കാട്, ഇതാണ് മെസ്സേജ്. സുൽത്താൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സോങ് നമുക്ക് കേൾക്കാം. അതേപോലെ തന്നെ ആ ഒരു വൈബ് പിടിച്ച് തന്നെ ഒരു പാട്ടാണ് നമ്മൾ അതിനുശേഷം കേൾക്കാൻ പോകുന്ന സോങ്. ഈ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണെന്ന് നോക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഹായ് അഭിരാമി. ഇല്ലത്തെ കല്യാണത്തിന് എന്ന പാട്ട് വേണം. ഈ ഒരു വെട്ടം എന്ന സിനിമയിലെ പാട്ട് കേൾക്കാൻ താല്പര്യപ്പെടുന്നു. കത്തിലൊക്കെ എഴുതണ പോലെ അല്ലെ, താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ശ്രീഷ ഫ്രം കണ്ണൂർ. ഓക്കെ, അപ്പൊ ശ്രീഷ ചോദിച്ചിട്ടുള്ള പാട്ടും അഭിരാഗ് ചോദിച്ചിട്ടുള്ള പാട്ടുമാണ് നമ്മൾ ഇനി ബാക്ക് ടു ബാക്ക് കേൾക്കാനായിട്ട് പോകുന്നത് ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

അതാണ് പാട്ട്. എന്തൊരു പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ടല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ട് എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് ഫ്രം ദ മൂവി വെട്ടം. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഇതാരാണ്? ആരും ഇല്ല അവിടെ, കേൾക്കുന്നില്ല ഒന്നും. എന്തായാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ കേട്ടോ. വിളിക്കുന്ന സമയത്ത് റേഞ്ചുള്ള ഭാഗത്ത് നിന്നൊക്കെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. സാരല്ലേ, നമുക്ക് വിളിച്ചയാളിനിപ്പോൾ ഏത് പാട്ടായിരിക്കും ചോദിച്ചത്, ആ പാട്ട് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. സാരില്ല, നമുക്ക് അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. മെസ്സേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. തെന്മേർക്ക് പർവക്കാട്ട് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കറുത്തമ്മ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീലതയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഫ്രം കുന്നത്തൂർ മേട്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. എ ആർ റഹ്മാൻ, കെ എസ് ചിത്ര കോമ്പിനേഷനിൽ കുറേ നല്ല പാട്ടുകൾ വന്നിട്ടുണ്ട്. അതിലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് തെന്മേർഗ് പർവക്കാറ്റ് എന്ന പാട്ട്. ആ പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് വീണ്ടും ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, വീണ്ടും ആ കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഈ മെസ്സേജ് ഇങ്ങനെയാണ്, ചയ്യ ചയ്യ സോങ് പ്ലീസ് പ്ലേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ മെസ്സേജ് അയച്ച ആളുടെ പേര് ഇഷയാണ്. ഇഷ ഫ്രം ബാംഗ്ലൂർ. ഓക്കെ, ഇഷയ്ക്ക് വേണ്ടിയിട്ട് ഇഷയുടെ ഫേവറേറ്റ് സോങ് ചയ്യ ചയ്യ ആൻഡ് ഓൾസോ ശ്രീലത ചേച്ചി ചോദിച്ചിട്ടുള്ള തെന്മേർക്ക് പർവക്കാട്ട് എന്ന സോങ്ങും വരുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു കാലത്ത് ഒരു ജനറേഷനെ മുഴുവനും ട്രെയിനിന്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കാൻ പ്രേരിപ്പിച്ച ഒരു പാട്ടാണ് എ ആർ റഹ്മാൻ ചെയ്തു വെച്ചിട്ടുള്ള ദിൽ സേ എന്ന സിനിമയിലെ ചെയ്യ ചെയ്യ എന്ന പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എ ആർ റഹ്മാന് പോലും ഇനി ഇതുപോലൊരു പാട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് തോന്നുന്നത്. എ ആർ റഹ്മാന് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് തോന്നുന്നത്. അത്രയും ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അങ്ങനെ ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. സുഖ്വിന്ദർ സിംഗിന്റെ ശബ്ദത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഒപ്പം പാടിയിട്ടുള്ളത് സപ്ന അവാസ്തയാണ്. അപ്പൊ ആ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1:50 ആണ്. അപ്പോ ഇൻസ്റ്റന്റ് പാട്ട് ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങ് പോകുന്നതിന് മുന്നേ രണ്ട് പാട്ടുകൾ ഇവിടെ വെച്ചുതരാം. അതില് ഫസ്റ്റ് സോങ് ചോദിച്ചിട്ടുള്ളത് ആതിരയാണ്, ഫ്രം കോട്ടയം. ആതിരയുടെ പാട്ട് അനുരാഗ വിലോചനായി എന്ന പാട്ടാണ്, നീലത്താമര എന്ന ഫിലിമിലെ പാട്ട്. തീർച്ചയായിട്ടും ആതിരയുടെ ഫേവറേറ്റ് സോങ് വരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. അടുത്തതായിട്ട് ആതിരയുടെ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് സായി ആണ്. റാവണിലെ ക്രിമിനൽ എന്ന സോങ് ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഉണ്ടാവും, ഇവിടെ ഉണ്ട്, എന്തായാലും വെച്ചു തരാം. അപ്പൊ സായി ചോദിച്ചിട്ടുള്ള ക്രിമിനൽ എന്ന പാട്ടും ഒപ്പം ആതിര ചോദിച്ചിട്ടുള്ള നീലത്താമര എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ്, ഈ രണ്ട് പാട്ടുകൾക്കൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് കുറെ നല്ല പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വെച്ചു തന്നു. അപ്പൊ ഇനിയും നമുക്ക് കേട്ടുമുട്ടാം. ദിൽ ദെൻ ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: നമസ്കാരം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പച്ചപ്പ് ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ്. വല്ലാത്ത പച്ചപ്പ്, തണുപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ്. നമ്മുടെ ഈ രാജ്യം, നമ്മുടെ കേരളം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയ്ക്കധികം നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള പാട്ടുകൾ കൊണ്ട് അത്രയും സമ്പന്നാണെന്നുള്ളതാണ്. പൂക്കള്, പുഴകള്, മലകൾ, മഴ, ഇതൊക്കെ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുള്ള പാട്ടുകളാണ് ഞാൻ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പാട്ടുകളിലെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, പൂക്കളാണെങ്കിലും പുഴകളാണെങ്കിലും മലകളാണെങ്കിലും മഴയാണെങ്കിലും ആ ഗാനങ്ങളുടെ ആത്മാവിലേക്ക് ചേർന്ന് അങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും പാട്ട് കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും പ്രകൃതിയെ ഒപ്പിയെടുത്തിട്ടുള്ള ഗാനങ്ങളെക്കുറിച്ച്, പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളൊക്കെയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. മലയാളത്തിൽ മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ഗാനശേഖരം ആസ് എ ഹോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം പ്രകൃതിയെ വർണ്ണിക്കുന്ന പാട്ടുകൾ വേറൊരിടത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഒരു ഹിന്ദി ഗാനം കേട്ടിട്ട് വേഗം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് തിരിച്ചെത്താം. ഈ പാട്ടും ഭയങ്കരമായിട്ട് നേച്ചറിനെ വർണ്ണിക്കുന്ന പാട്ടാണ്, പ്രകൃതിയെ കുറിച്ചിട്ടുള്ള പാട്ടാണ്.

ഒരു ഹിന്ദി ഗാനം കൂടെ നമുക്ക് കേൾക്കാം അല്ലേ? കല്യാൺജി ആനന്ദ്ജി മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് തന്നൊരു പാട്ടാണ്. മുഹമ്മദ് റാഫിയുടെ ശബ്ദത്തില് ആനന്ദ് ബക്ഷി വരികൾ എഴുതിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജബ് ജബ് ഫൂൽ കിലേ എന്ന സിനിമയിലെ പാട്ട്, സൂരജ് പ്രകാശ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത പാട്ടാണ്. ഇതും പ്രകൃതിയെ വർണ്ണിക്കുന്ന പാട്ടാണ്. ഭയങ്കര ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാട്ട് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പാട്ടാണ്. ആ ഗാനം വരുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

അടുത്ത ഗാനം ഒരു മലയാളം ഗാനമാണ്. സേതുമാധവൻ സംവിധാനം ചെയ്ത പണിതീരാത്ത വീടെന്ന സിനിമയിലെ പാട്ടാണ്. ഈ പണിതീരാത്ത വീടെന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് പാട്ട് വന്നിട്ടുണ്ടാകും. സുപ്രഭാതം എന്ന പാട്ട്, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ഇത്രയും പ്രകൃതി വലിഞ്ഞൊഴുകുന്ന പാട്ടിന്റെ വരികൾ ഉണ്ടോ എന്നുള്ളതാണ്. കെ സേതുമാധവൻ 1973 പണിതീരാത്ത വീടെന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. ഊട്ടി എന്ന നഗരത്തിന്റെ പ്രകൃതി ഭംഗി മുഴുവനും ഒപ്പിയെടുത്ത പാട്ടാണ്. ആ പാട്ട് കാണുമ്പോഴാണെങ്കിലും കേൾക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. പട്ടുപോലെയുള്ള ഭാവഗായകൻ ജയചന്ദ്രൻ സാറിന്റെ ശബ്ദത്തിൽ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. വയലാർ എഴുതിയ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം.

പാട്ടുഗാനം ഒരു തമിഴ് ഗാനമാണ്. ഈ പാട്ടില് നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളില് പല പല കേന്ദ്രങ്ങള്, പല വിഖ്യാതമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഈ പാട്ടിൽ കാണിക്കുന്നുണ്ട്. ആൻഡമാൻ ദ്വീപുകൾ കാണിക്കുന്നുണ്ട്, അതുപോലെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് കാണിക്കുന്നുണ്ട്, ആ ഒരു ഡെസേർട്ട് കാണിക്കുന്നുണ്ട്, രാജസ്ഥാനിലെ താർ മരുഭൂമി കാണിക്കുന്നുണ്ട്, ഹിമാചൽ പ്രദേശിലെ മനാലിയിലെ ജോഗിനി വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിലെ ഹൗറ പാലം കാണിക്കുന്നുണ്ട്, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ തന്നെ വിക്ടോറിയ മെമ്മോറിയൽ കാണിക്കുന്നുണ്ട്, രാജസ്ഥാനിലെ ജോധ്പൂറും ഹിമാചലിലെ ഒരുപാട് സ്ഥലങ്ങളും ജമ്മുവിലെ ഒരുപാട് ടണൽസൊക്കെ കാണിക്കുന്ന ഒരുപാട് പ്ലേസസ്. നമുക്ക് ഈ പ്ലേസസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അതെല്ലായിടത്തും നമുക്കും പോകണമെന്ന് തോന്നിപ്പോകും ഈ പാട്ടിങ്ങനെ കണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഒരു പാട്ടാണ് ലൈഫ് ഓഫ് റാം എന്ന പാട്ട്. 96 എന്ന സിനിമയിലെ പാട്ട്, ഗോവിന്ദ് വസന്ത സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടാണ്. കാർത്തിക് നേതയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. പ്രദീപ് കുമാറിന്റെ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

അടുത്ത ഗാനം പ്രകൃതി ഗാനം എന്നൊക്കെ പറയുമ്പോ നേച്ചർ ഫ്രണ്ട്ലി പാട്ട് എന്നൊക്കെ പറയുമ്പോ മനസ്സിലേക്ക് വന്നിരിക്കുന്ന പാട്ടാണ് ഇടുക്കി സോങ്. റഫീഖ് അഹമ്മദിന്റെ വരികളാണെങ്കിലും ബിജു ബാലിന്റെ സംഗീതമാണെങ്കിലും അത് രണ്ടും മാത്രല്ല, ചിത്രീകരണം കൊണ്ടുകൂടി നമ്മളിലേക്ക് ഇടുക്കി എന്ന ആ ഒരു ഫീലിനെ അടുപ്പിക്കുന്ന പാട്ടാണ്. അത്രയും സുന്ദരിയാണ് ഇടുക്കി എന്ന് പറഞ്ഞു വെക്കുന്ന പാട്ടാണ്. അവിടുത്തെ കാറ്റാണ് കാറ്റെന്നും അവിടുത്തെ മലമൂടുന്ന മഞ്ഞാണ് മഞ്ഞെന്നും നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന പാട്ടാണ് ഇടുക്കി സോങ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ പാട്ട്, ബിജു പാൽ സംഗീതം പകർന്ന്, അദ്ദേഹം തന്നെ ആലപിച്ച

അടുത്ത ഗാനം ഭാസ്കരൻ ഭാസ്കർ വരികൾ എഴുതിയ ഒരു പാട്ടാണ്, കന്നിക്കൊയ്ത്തടുത്തൊരു കതിരണി വയലിന്റെ കണി കാണാൻ ഉണരടി പൂവേ എന്ന് പറഞ്ഞ് ഒരു ഉണ്ണിപ്പൂവിനോട് സംസാരിക്കുന്ന ഒരു കവിത പോലെയുള്ള വരികൾ എഴുതിയിട്ടുണ്ട് ഭാസ്കരൻ ഭാസ്കർ അമ്മയെ കാണാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. രാഘവൻ ഭാസ്കറുടെ ഈണത്തിൽ ഈ ഒരു പാട്ട് ജാനകി അമ്മയാണ് പാടിയിട്ടുള്ളത്. ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന പാട്ട് ഇതാ വരുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

അടുത്തകാലം കുമാരസംഭവം എന്ന സിനിമയിലെ പാട്ടാണ്. ഒ എൻ വിയുടെ പ്രകൃതിയെ വർണ്ണിക്കുന്ന രചന, ദേവരാജൻ മാഷിന്റെ രാഗച്ചാർത്ത്, നമ്മുടെ ഉള്ളില് ഭയങ്കരമായിട്ട് ഒരു ഫീല് നിറയ്ക്കുന്ന ഗാനഗന്ധർവന്റെ ആലാപനം. 1969 കുമാരസംഭവം എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

പൂക്കളോടും പുഴകളോടും മലകളോടും മഞ്ഞിനോടും ഒക്കെ നമ്മളെ ചേർത്ത് നിർത്തുന്ന പാട്ടുകളിലേക്ക് കുറിച്ച് പറയുമ്പോൾ, പ്രകൃതിയോട് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് കൈതപ്രം വരികളെഴുതി അദ്ദേഹം തന്നെ മ്യൂസിക് ചെയ്ത് ചിത്രചേച്ചി പാടിയ എന്ന സ്വന്തം ജാനകി കുട്ടി എന്ന സിനിമയിലെ മറ്റൊരു പാട്ടാണ് പാർവണ പാൽമഴ എന്ന് തുടങ്ങുന്ന ആ ഗാനം കേൾക്കാം. ഓർമ്മയിൽ വളരും ഗാനങ്ങളെഴുതി

ചിന്ന ചിന്ന ആസേ ചിറകടിക്കും ആസേ എന്ന പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു സുന്ദരമായ തമിഴ്നാടൻ ഗ്രാമത്തിന്റെ ഭംഗിയാണ്. വൈരമുത്തുവിന്റെ വരികൾ അത്രയും മനോഹരമായിട്ട് മിന്മിനി ചേച്ചി പാടി വെച്ചിട്ടുള്ള പാട്ട്, മണിരത്നത്തിന്റെ റോജ എന്ന സിനിമയിലെ പാട്ട്, എ ആർ റഹ്മാന്റെ സംഗീതം കൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയും പാട്ടുമായിരുന്നു ഈ ഒരു ഗാനം.

അടുത്തത് ഭദ്രൻ സംവിധാനം ചെയ്ത ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന സിനിമയിലെ പാട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീതം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ദാസേട്ടൻ പാടിയ വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും പ്രസന്ധ്യ പോകെ. നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയമാണ് പ്രസന്ധ്യ എന്നുള്ളത്. ആ ഒരു ഗോൾഡൻ അവർ എന്നുള്ളൊരു മൊമെന്റിലേക്ക് എത്തുന്ന ഒരു സമയമല്ലേ ഈ പ്രസന്ധ്യ എന്നുള്ളത്. നല്ല രസമല്ലേ ആ ഒരു സമയത്ത്. ആ ഒരു സമയത്ത് എടുക്കുന്ന ഫോട്ടോസിന് ഭയങ്കര ഭംഗിയാണെന്ന് ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ടൈമാണ്. പ്രത്യേകിച്ച് ആ സമയത്തെ ഒ എൻ വി കുറിപ്പ് എഴുതിയിട്ടുള്ളത് വാതിൽ പഴുതിലൂടെ നോക്കുമ്പോൾ കുങ്കുമം ഇങ്ങനെ വാരി വിതറിയിരിക്കുന്ന പോലെ പ്രസന്ധ്യ കടന്നു പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയേക്കാണ്. എന്ത് രസമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ദാസേട്ടൻ പാടിയിട്ടുള്ള ആ ഒരു പാട്ട് കേൾക്കാം. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കില് ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന സിനിമയിലെ പാട്ട് വരുന്നു. ഓർമ്മയിലുള്ളതും കാര്യങ്ങളില്ലേ.

അടുത്ത ഗാനവും ഭയങ്കര രസമുള്ള പാട്ടാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമാ ഗാനശേഖരം നോക്കുകയാണെങ്കിൽ പ്രകൃതിയെ വർണ്ണിക്കുന്ന പാട്ടുകൾ വേറെ ഏതെങ്കിലും ഒരു ഒരു നാട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ സിനിമകളിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്രത്തോളം നമ്മൾ പ്രകൃതി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. പൂക്കളും പുഴകളും മലകളും മഴയും ഒക്കെ നമ്മുടെ മൂടിനെയൊക്കെ മാറ്റി മറിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. ചെറിയൊരു വിഷമം വന്നാൽ പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ വീടിൻ്റെ സിറ്റൗട്ടിൽ പുറത്ത് മുറ്റം നോക്കി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഗാനങ്ങൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പകുതി വിഷമം മാറിക്കിട്ടും എന്നുള്ളതാണ്. ആത്മാവിനോട് അത്രയും ഈ ഗാനങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുകയാണ് പച്ചപ്പ് എന്നുള്ളൊരു ഫീല്. അങ്ങനെ പ്രകൃതിയെ ഒപ്പിയെടുക്കുന്ന ഗാനങ്ങളാണ് നമ്മൾ കേട്ട് കേട്ട് വന്നത് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു പാട്ട് മാനത്തെ കായലിൻ മണപ്പുറത്ത് എന്നൊരു താമര കളിത്തോണി എന്ന പാട്ടാണ്. ആ പാട്ടിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും പാട്ടിൻ്റെ വരികളിലാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ ഗ്രാമ ഭംഗിയാണ്. ആ പാട്ടിവിടെ കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. ഇത്രയും നേരം പാട്ടൊക്കെ വെച്ച് നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. വീണ്ടും എത്താം, അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യത്തിൽ ഇനി റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം. അഹ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D സംവിധാനങ്ങൾ ആയ വിദഗ്ധ ബദൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
4: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഉലുവയെക്കുറിച്ചും കായത്തെക്കുറിച്ചുമാണ്. നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ് ഇത് രണ്ടും, അല്ലെ? ഉലുവയും അതുപോലെ തന്നെ കായവും ഇല്ലാതെ നമ്മുടെ അടുക്കള പൂർണ്ണമാകുമോ? ഇല്ല. ഈ സാമ്പാറിന് കായം മൂപ്പിക്കുമ്പോൾ വരുന്ന ആ ഒരു മണവും മീൻകറിയിൽ ഉലുവ താളിക്കുമ്പോൾ വരുന്ന ആ ഒരു രുചിയും ഓർക്കുമ്പോൾ നാവില് വെള്ളം വരാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ ഈ കായവും ഉലുവയൊക്കെ വെറും മണത്തിനും രുചിക്കും വേണ്ടി മാത്രമാണ് കറികളിൽ ചേർക്കുന്നത് എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. അങ്ങനെയാണ് വിചാരിക്കുന്നത്, അല്ലെ? ജസ്റ്റ് മണം അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കൂടാൻ അത്ര മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ രണ്ട് കുഞ്ഞൻ ചേരുവകൾക്ക് നമ്മുടെ ശരീരത്തിൽ പല വലിയ രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് കഴിവുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്നത്. ഈ പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് ഉലുവ എത്രത്തോളം നല്ലതാണ് എന്നും വയറ്റിലെ ഗ്യാസ് പമ്പ് കടത്താനായിട്ട് കായത്തിന് എത്രമാത്രം ശക്തിയുണ്ട് എന്നും നമുക്ക് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ അറിയാം. ഈ രണ്ട് അത്ഭുത മരുന്നുകളെ കുറിച്ചാണ് ഇന്ന് വളരെ വിപുലമായിട്ട് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉലുവയും കായവും ഒക്കെ ഉപയോഗിക്കാറില്ലേ? അങ്ങനെ വെറുതെ ഉപയോഗിച്ചാൽ മാത്രം മതിയോ? വെറുതെ സാമ്പാറിലും മീൻകറിയിലും മാത്രം ഇത് ഉപയോഗിച്ചാൽ മതിയോ? അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്, അല്ലേ? എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ഉലുവയും കായവും മാറ്റുക? ഇത് സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്, എത്രത്തോളം ഉപയോഗിക്കണം, അങ്ങനെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉലുവയെക്കുറിച്ചും കായത്തെക്കുറിച്ചും അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: അഹല്യ. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഉലുവയെക്കുറിച്ചും കായത്തെക്കുറിച്ചുമാണ് നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. നമുക്ക് ആദ്യം ചെറുതെങ്കിലും അതുപോലെ തന്നെ ഗുണത്തിൽ വലിയവനായിട്ടുള്ള ഉലുവയെക്കുറിച്ച് അറിയാം. ഉലുവയുടെ ഏറ്റവും വലിയ ഗുണം അത് പ്രമേഹ രോഗികൾക്ക്, ഡയബറ്റീസ് പേഷ്യൻസിന് വലിയൊരു ആശ്വാസമാണ് എന്നുള്ളതാണ്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ലയിക്കുന്ന നാരുകൾ ഉണ്ടല്ലോ, ഇത് ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെയും പഞ്ചസാരയുടെയും ആഗിരണം സാവധാനത്തിലാക്കുന്നുണ്ട്. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് ഉയരാതെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായിക്കും. അപ്പോ ഈ ഉലുവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞുതരാം. ഈ പ്രമേഹമുള്ളവര് ഒരു ടീസ്പൂൺ ഉലുവ രാത്രി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വയ്ക്കുക. രാവിലെ എഴുന്നേറ്റ് ആ വെള്ളം കുടിക്കുന്നതും കുതിർത്ത ഉലുവ ചവച്ചരച്ച് കഴിക്കുന്നതും അതീ

ഇപ്പോൾ ഉലു കഴിക്കുന്നത് കൊണ്ട് ഏത് അലുവയും കഴിക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങളുടെ ഡയറ്റിനോടൊപ്പം തന്നെ ഇത് കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. ഇനി കായത്തെ കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ഇനി നമുക്ക് കായത്തിന്റെ കാര്യത്തിലേക്ക് വരാം. കായത്തിന്റെ എന്തൊക്കെയാണ് കായത്തിലുള്ളത്, കായം എന്ത് അസുഖമാണ് മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. ഈ കായത്തെ മെഡിക്കൽ ഭാഷയിൽ ആന്റി ഫ്ലാറ്റുലന്റ് എന്നാണ് പറയുന്നത്. അതായത് വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുന്നത് തടയാനായിട്ട് ഇതിലും മികച്ചൊരു മരുന്നില്ല. നമ്മൾ പല എപ്പിസോഡിലും പറയാറുണ്ടല്ലോ ഈ ഗ്യാസിന്റെ പ്രശ്നം, ഈ പരിപ്പും പയറും ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ഗ്യാസ്, വയറു വീർക്കല്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയാറുണ്ട് അയ്യോ പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ, സാമ്പാർ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വരും, പയറ് കഴിച്ചാൽ, വൻപയർ കഴിച്ചാൽ ഗ്യാസ് വരും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഗ്യാസ് ഉണ്ടാവുന്നവർക്ക്, ഈ ബ്ലോട്ടിംഗ് ഉണ്ടാവുന്നവർക്ക്, പയറു വീർക്കലൊക്കെ ഉണ്ടാവുന്നവർക്ക് ഒരു നുള്ള് കായം ആ കറികളിലൊക്കെ

ചേർത്താൽ മതിയാവും. ഒരു നുള്ളു കായം കേട്ടോ. ഈ ദഹന രസങ്ങളെ ഉത്തേജിപ്പിക്കാനായിട്ട് കായത്തിന് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് ദഹനക്കേട് മൂലമുണ്ടാകുന്ന വയറുവേദനയ്ക്ക് കായം ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. കൊച്ചുകുട്ടികൾക്ക് ഗ്യാസ് വന്ന് വയറുവേദന എടുത്ത് കരയുമ്പോൾ അല്പം കായം വെള്ളത്തിൽ ചാലിച്ച് പൊക്കിളിന് ചുറ്റും പുരട്ടുന്ന നാടൻ വിദ്യ ഇന്നും പല അമ്മമാരും പരീക്ഷിക്കാറുണ്ട്. കൂടാതെ കായത്തിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആസ്മ, വിട്ടുമാറാത്ത ചുമ എന്നിവ കുറയ്ക്കാനായിട്ട് സഹായിക്കും. സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വയറുവേദനയും പേശി വലുവും കുറയ്ക്കാനായിട്ട് ഒരു ഗ്ലാസ് മോരിൽ ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കായത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഈ കായവും ഉലുവയൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഇല്ല.
1: വെൽക്കം ബാക്ക്. ഉലുവയെക്കുറിച്ചും കായത്തെക്കുറിച്ചുമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഇത് കഴിക്കുമ്പോഴേ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഏതൊരു കാര്യവും അത് അമിതമായി കഴിഞ്ഞാൽ, അപ്പൊ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ അളവ് ശ്രദ്ധിക്കണം. ഉപയോഗിക്കുക അമിതത് ചിലരിലെങ്കിലും ഛർദിക്കും വയറൽ കാരണമാകാം. ഗർഭിണികളും ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിൽ കായത്തിന്റെയും ഉലുവയുടെയും അമിതമായിട്ടുള്ള ഉപയോഗം ഒഴിവാക്കണം. കാരണം ഇവ ഗർഭാശയ പേശികളെ ഉത്തേജിപ്പിക്കാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മിതമായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി രക്തം കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ. ഉലുവയ്ക്ക് രക്തം കട്ടപിടിക്കുന്നത് സാവധാനത്തിലാക്കാനുള്ള സ്വഭാവമുണ്ട്. അതുകൊണ്ട് അത്തരം മരുന്നുകൾ കഴിക്കുന്നവര് ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രം ഉലുവ സ്ഥിരമായിട്ട് കഴിക്കുക. സദ്യയിലും മോരുകറിയിലും രസത്തിലും ഇതിലെല്ലാം തന്നെ കായവും ഉലുവയൊക്കെ നൽകുന്ന ആ ഒരു മണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഒരു രുചി മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. അത് ആരോഗ്യത്തിനുള്ള കരുതൽ കൂടിയാണ്. പ്രകൃതി തന്നിട്ടുള്ള ഇത്തരം നാടൻ അറിവുകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അപ്പൊ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വയറിലെ ഗ്യാസ് ബ്ലോട്ടിംഗ് ഉണ്ടാവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കായമരുന്ന് ഉള്ളിട്ട് കുടിക്കാം, അല്ലെങ്കിൽ മോരും വെള്ളത്തിൽ ഒരു നുള്ളിൽ കായമിട്ട് കുടിക്കാം. അതുപോലെ തന്നെ പ്രമേഹ രോഗികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്നും വൈകുന്നേരം ഉലുവ കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ, ആ ഉലുവ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഉലുവയെക്കുറിച്ചും കായത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇത്രയും നേരം ഡോക്ടർ ഹലിലൂടെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹലി FM 90.4 കേട്ട് കൂട്ടുക.

0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയ കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബിൽ ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in ൽ.

ആ പുഞ്ചിരിക്ക് മറ്റു കൂട്ടുന്നതോ നല്ല ഭംഗിയുള്ള ചുണ്ടുകളാണല്ലേ. എന്നാൽ പലപ്പോഴും നമ്മളുടെ മുഖത്ത് ഒട്ടും തന്നെ ഒരു പരിചരണം കിട്ടാത്ത ഒരു ഭാഗം ഏതാ നോക്കുകയാണെങ്കിൽ അത് ചുണ്ടു തന്നെയായിരിക്കും. ചുണ്ടുകൾക്ക് വലിയൊരു പരിചരണം ഒന്നും തന്നെ ആരും നൽകാറില്ല. കുറഞ്ഞ കടുത്ത വെയിൽ കാരണവും മലിനീകരണം കാരണം

ചുറ്റുലുകൾ നിറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അമിതമായ ഒരു ഉപയോഗം കൊണ്ട് കുറഞ്ഞ അളവിൽ വെള്ളം കുടിക്കുന്നതൊക്കെ എന്താവും? ചുണ്ടുകൾ കരുവാളിക്കാനും വരളാനും കാരണമായിട്ട് വരാറുണ്ട്. ചുണ്ടുകളിലെ ചർമ്മം മുഖത്തെ ചർമ്മത്തേക്കാൾ വളരെ സോഫ്റ്റ് ആണ്, വളരെ നേർത്തൊരു ചർമ്മമാണല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക പരിചരണം എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വിപണിയിൽ കിട്ടുന്ന വില കൂടിയ ഈ ബാമുകൾക്കൊക്കെ പകരമായിട്ട് നമ്മുടെ അടുക്കളയിലെ ചേരുവകൾ കൊണ്ട് എങ്ങനെ ചുണ്ടുകളെ കരിവാളിപ്പ് മാറ്റി മൃദുവാക്കിയെടുക്കാം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വളരെ ലളിതമായ ചില ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളിലൂടെ സുന്ദരമായ ചുണ്ടുകൾ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം കേൾക്കാം ഇന്നത്തെ 360 ഡിഗ്രിയിലൂടെ.

360 degree. Once again, welcome back to 360 Degree Tips and Tricks. My code is Aili. In the Namal Parayam, tips and tricks in the Patiana. In the Okanagil Yampanu, eat care on Chindine, Samrikshika, Indi Namaka, you say Yamatina Chilla, Margangalana, in the Namal Parayana to Bonato. E Mugate Pola Tenni Chundal Mindana, dead cells and each at the Goshen London Noladana. Either Chundal is Swabava the Mayan Ramangana to Karana. ഇത് മാറ്റാൻ വേണ്ടി ഏറ്റവും മികച്ചൊരു വഴി പറഞ്ഞിട്ടെ ഹോംമെയ്ഡ് ലിപ് സ്ക്രബാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയിലേക്ക് അല്പം തേനോ വെളിച്ചെണ്ണയോ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് ചുണ്ടുകളിൽ വളരെ മൃദുവായി നല്ല രീതിയിൽ ഒരു വട്ടത്തിലൊന്ന് ഉരസാം, ഒന്ന് സ്ക്രബ് ചെയ്യാം. സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ, പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ക്രബ് വെച്ച് വളരെ ഹാർഡാവുന്ന രീതിയിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യാനൊന്നും പാടില്ല. തൊട്ടു മുൻപ് ഞാൻ പറഞ്ഞു, ലിപ്പ് എന്ന് പറയുന്ന സംഭവം, ചുണ്ട് എന്ന് പറയുന്ന കാര്യം വളരെ സോഫ്റ്റാണ്, അതിൻ്റെ സ്കിന്നിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹാർഡാവുന്ന രീതിയിലൊന്നും നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. വളരെ മൃദുവായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് റൗണ്ട് ഷേപ്പിലെ സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പഞ്ചസാര ചുണ്ടിൽ വരണ്ട ചർമ്മത്തിൽ നീക്കം ചെയ്യുന്ന സമയത്ത് തേൻ എന്ത് ചെയ്യും, ചുണ്ടുകൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഈർപ്പം നൽകാനായിട്ട് സഹായിക്കും. ആഴ്ചയിൽ 2 തവണ ഇത് ചെയ്യുന്നത് ചുണ്ടുകളിലെ കറുപ്പ് നിറം മാറി സ്വാഭാവികമായൊരു നിറം തിരികെ വരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുള്ളതാണ്. കൂടാതെ ഈ സ്ക്രബ് ചെയ്ത ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ചുണ്ടുകൾ കഴുകി നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കാം. അമിതമായി അമർത്തി ഉരസാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ, അത് ചുണ്ടുകൾ പൊട്ടി ചോര വരാനായിട്ട് കാരണമാവും. അതുകൊണ്ട് ഹാർഡായിട്ടൊന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല, വളരെ മൃദുവായി സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ്. ഇനി സ്വാഭാവികമായിട്ടൊരു റോസ് കളറാണ് എപ്പോഴും പറയാറില്ലേ, റോസ് ലിപ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്, ഈ പിങ്ക് ലിപ്സ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പിങ്ക് നിറം നൽകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലിപ്പിന് ഒരു പിങ്ക് നിറം നൽകാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാം 360 ഡിഗ്രിയിൽ. ഒരു പാട്ടിന് ശേഷം കേട്ട് കൂടാം.

360 degree. നമ്മളെല്ലാവരും ചുണ്ടിന് നിറം നൽകാൻ വേണ്ടിയിട്ട് ലിപ്ബാം യൂസ് ചെയ്യും, ലിപ്സ്റ്റിക് യൂസ് ചെയ്യും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലാതെ ചുണ്ടുകൾക്ക് കെമിക്കലുകൾ ഇല്ലാതെ സ്വാഭാവികമായിട്ട് റോസ് നിറം നൽകാനായിട്ട് സഹായിക്കുന്ന കാര്യം എന്താ നോക്കിയാലോ, അതിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരാളാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിനേക്കാൾ മികച്ചതായിട്ട് മറ്റൊന്നും ഇല്ല കേട്ടോ. ബീട്രൂട്ടിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം എന്ത് ചെയ്യുക, അത് ചുണ്ടുകളിൽ നന്നായിട്ട് തിരുമാ. ഇതിന്റെ നീര് ചുണ്ടുകളിൽ ഇരുന്ന് ഉണങ്ങാനായിട്ട് കൂടി നമ്മൾ ഒന്ന് അനുവദിക്കണം കേട്ടോ. അതിനുള്ള സമയം കൂടി കൊടുക്കണം. എന്നിട്ട് ബീട്രൂട്ടിലെ സ്വാഭാവിക നിറം എന്ത് ചെയ്യും, ചുണ്ടുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പിങ്ക് ലുക്ക് നൽകുന്നുണ്ടാവും. ഇതുകൂടാതെ തന്നെ ബീട്രൂട്ട് നീരും അല്പം പാൽപ്പാടയും ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചുണ്ടുകളിൽ പുരട്ടുന്നത് സ്ഥിരമാക്കുകയാണെങ്കിൽ കടുത്ത കരിവാളിപ്പ് പോലും മാറി ചുണ്ടുകൾ നല്ല സുന്ദരമാകും എന്നാണ് പറയാറ്. ഇത് നല്ലൊരു മാർഗമാണ്. രാത്രി കിടക്കുന്ന സമയത്ത് ബീട്രൂട്ടിന്റെ നീര് അതിലേക്ക് അല്പം പാലിന്റെ പാട, പാൽപ്പാട ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചുണ്ടിൽ പരട്ടാം. അങ്ങനെയാണെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്ക് ലിപ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ കരിവാളിപ്പൊക്കെ മാറി നല്ലൊരു കളർ കിട്ടുന്നുള്ളതാണ്. രാവിലത്തെ തിരക്കുകൾക്കിടയിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് പരീക്ഷിക്കാവുന്ന ഏറ്റവും സുരക്ഷിതവും മനോഹരമായിട്ടുള്ള ഒരു നാടൻ വിധിയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്കിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളും, നല്ലൊരു ടിപ്പ് തന്നെയാണ്. ഇനിയും ഈ ലിപ് കെയറിന് വേണ്ട ടിപ്സുകൾ ഇവിടെ ബാക്കിയാണ്. നമുക്ക് കേൾക്കാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം.

0: 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്നത്തെ 360 ഡിഗ്രിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിപ്പ്, ചുണ്ടിന്റെ സംരക്ഷണം. അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നുറുങ്ങ വിദ്യകളെ പറ്റിയാണ്. അപ്പോ അടുത്ത ആ ഒരു ടിപ്പ് ദേ റെഡിയാണ്, കേട്ടാലോ. നെയ്യും വെണ്ണയും തരുന്നൊരു മൃദുത്വമുണ്ട്, അതെങ്ങനെയാ? ഈ പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ചുണ്ടുകൾ വരണ്ടു പോകുന്ന സമയത്ത് ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു ഇത്, നെയ്യ് അല്ലെങ്കിൽ വെണ്ണ. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചുണ്ടിൽ പുരട്ടാനായിട്ട് പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ അടുക്കളയിലുള്ള ശുദ്ധമായ പശുവിന്റെ ഈ ചുണ്ടുകൾക്ക് നൽകുന്ന ഒരു മോയ്സ്ചറൈസിങ് ഫീൽ ഉണ്ട്. ആ ഒരു കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാമിൽ നിന്നും കിട്ടില്ല. കാരണം എന്താ, ലിപ് ബാമിലൊക്കെ കെമിക്കൽസ് എന്തായാലും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് നാച്ചുറൽ വേയിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് അത് പ്രവർത്തിക്കുന്നുള്ളതാണ് ചുണ്ടുകൾക്ക്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു തുള്ളി നെയ്യ് ചുണ്ടിൽ പുരട്ടി കിടക്കുക. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചുണ്ടുകൾ എങ്ങനെയുണ്ടാവും അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല വെണ്ണ പോലെ മൃദുവായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ചുണ്ടിനുണ്ടാവുന്ന ഈ ഒരു വിണ്ടുകീറൽ സ്വഭാവം ഉണ്ടല്ലോ ഡ്രൈ ആയിട്ട്, അതുപോലെ തന്നെ ചുണ്ടിങ്ങനെ പീൽ ചെയ്യും, ഈ തൊലി ഉരിഞ്ഞു വരുന്നൊരു സംഭവമില്ലേ, അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവ് ആവുന്ന ഒരു മാർഗമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെയാണ് വീട്ടിലെടുക്കുന്ന പാൽപ്പാട. പാൽപ്പാട അല്പം മഞ്ഞൾപ്പൊടിയുമായിട്ട് കലർത്തി പുരട്ടുന്നതും ചുണ്ടുകളിൽ കറുത്ത പാടുകൾ മാറാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗമാണ്. വേറൊന്നും കൂടി ഉണ്ട്, തികച്ചും ചിലവ് കുറഞ്ഞതും വീട്ടിൽ എപ്പോഴും ലഭ്യമായ കാര്യങ്ങളൊക്കെയാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസിയാണ്, ഒരുപാട് പൈസ ചെലവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ചുണ്ടിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മാർഗങ്ങൾ സഹായിക്കുന്നുള്ളതാണ്. ഇനിയും ദേ ലിപ് കെയറിന് വേണ്ട ടിപ്സുകൾ എന്റെ കയ്യിൽ ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞുതരാൻ വഴിയെ നല്ല പാട്ടിനൊക്കെ ശേഷം. നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. അടുത്തതായി പാട്ടെല്ലാം കേട്ട് എൻജോയ് ചെയ്ത് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. സ്റ്റുഡിയോ വിത്ത് അഹല ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: முகமெல்லாம்
2: தெரியல.

0: 360 degree.
1: ഈ വെയിൽ കൊള്ളുന്ന സമയത്തൊക്കെ നമ്മുടെ ചുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി പോകുന്നത് സ്വാഭാവികമാണല്ലേ. നല്ല രീതിയിൽ തന്നെ എന്താവും, വരണ്ടു പോവാറുണ്ട്, വരണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറിപ്പോവാറുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇതിന് ആശ്വാസമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നറിയോ, കറ്റാർവാഴ ജെൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ കറ്റാർവാഴയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ടല്ലോ, ആ ഒരു ഗുണങ്ങൾ എന്ത് ചെയ്യും, ചുണ്ടിലെ ഇരിച്ചിലും വരൾച്ചയും മാറ്റി നല്ല കൂൾ എഫക്റ്റ് നൽകും, നല്ലൊരു തണുപ്പ് നൽകാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, കറ്റാർവാഴയുടെ ഇലയിൽ നിന്ന് പുതിയ ജെല്ല്, ആ ഒരു കറ്റാർവാഴ ജെല്ല് പുതിയതായിട്ട് എടുത്ത് അത് ചുണ്ടുകളിൽ പുരട്ടുക. ഇത് ചുണ്ടുകളിലെ പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് കൂടി സഹായിക്കുന്ന കാര്യമാണ്. ചുണ്ടുകൾ എപ്പോഴും ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ കൂടി ഇത് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു കറ്റാർവാഴ നീരിനൊപ്പം അല്പം ഒലിവ് ഓയിൽ കൂടി ചേർത്ത് പുരട്ടുകയാണെങ്കിൽ ചുണ്ടുകൾക്ക് കൂടുതലായിട്ടൊരു തിളക്കം കൂടി നൽകുന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടേ? ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചുണ്ടുകളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിലനിർത്താം.

0: 360 degree.
1: ചുണ്ടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇത്തരം പാക്കുകൾ മാത്രം ഇട്ടാ മതിയോ? പോരാല്ലേ, ഇത്തരം പാക്കുകൾ മാത്രം ഇട്ടാ പോരാട്ടോ. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില മോശം ശീലങ്ങൾ മാറ്റുകയും വേണം. അപ്പൊ അതെന്തൊക്കെയാണെന്ന് കേട്ടാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ എന്തൊക്കെ ശീലങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചുണ്ടുകൾ ഡ്രൈ ആവുന്ന സമയത്ത്, വരണ്ടു പോകുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തേയും ലിക്കിംഗ് ഇറ്റ്സ് അല്ലേ. ഉമിനീര് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചുണ്ട് നനയ്ക്കാനായിട്ട് നോക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഉമിനീരിലെ എൻസൈമുകൾ ചുണ്ടുകൾ എന്താ ചെയ്യുന്നതെന്നറിയോ, വീണ്ടും കൂടുതലായിട്ട് ഡ്രൈ ആക്കാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മളത് അറിയാതെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ചുണ്ട് എന്തെങ്കിലും ലിക്ക് ചെയ്യും അല്ലെ. ലിക്കിംഗ് ലിപ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ചുണ്ടിനെ വീണ്ടും ഡ്രൈ ആക്കും. അതുകൊണ്ട് ആ ഒരു ഹാബിറ്റും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ചുണ്ടിലെ തൊലി നഖം കൊണ്ട് ഇങ്ങനെ ഉരിഞ്ഞു കളയുന്ന ഒരു ശീലം മാറ്റണം. അങ്ങനെ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്തായാലും മാറ്റണം കേട്ടോ. കാരണം ഇത് ചുണ്ടുകളിൽ മുറിവുകൾ ഉണ്ടാക്കാനുമാണ് ബാധയ്ക്ക് കൂടി കാരണമായിട്ട് വരുന്ന കാര്യമാണ്. വിപണിയിൽ നിന്ന് വില കുറഞ്ഞത്, ഗുണനിലവാരമില്ലാത്തതുമായ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കാൻ കൂടി എന്തായാലും ശ്രദ്ധിക്കണം. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ലിപ് ബാം, ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ലിപ് കെയർ അല്ലെങ്കിൽ ലിപ്പിന്റെയും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കാം. നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിസൾട്ടും എങ്ങനെയായിരിക്കും, ചീപ്പ് തന്നെയായിരിക്കും. അപ്പൊ ചുണ്ടിനെ കൂടുതലായിട്ട് പിഗ്മെന്റഡ് ആക്കാനൊക്കെയാണ് അത് റീസൺ ആയിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അത് നിർബന്ധമായിട്ടും കെമിക്കൽ ഇല്ലാത്ത ഓയിലോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു കാര്യങ്ങളോ യൂസ് ചെയ്തുകൊണ്ട് ലിപ്പ് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ചുണ്ടുകളുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്.

0: 360 degree.
1: പുറമേ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞു. ഇന്ത്യൻ ലിപ് കെയർ, ചുണ്ടിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പുറമേ നിന്ന് ചെയ്യേണ്ട പാക്ക്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പുറമേ നിന്ന് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ബ്യൂട്ടി റിലേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഈ സ്കിൻ റിലേറ്റഡ് ആവുന്ന സംരക്ഷണം ഒരിക്കലും പൂർത്തിയാവില്ല. പകരം എന്ത് വേണം വേണമെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഉള്ളിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നല്ലേ. അതായത് ഉള്ളിൽ നിന്നും ഈ ഒരു ഈർപ്പം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചുണ്ടുകൾ വരണ്ടു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ശരീരത്തിൽ ജലാംശം കുറയുന്ന കാരണമാണ്. ദിവസം മുഴുവൻ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ശരീരം ഹൈഡ്രേറ്റ് ആയിരിക്കുമ്പോൾ ചുണ്ടുകൾ തനിയെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. പക്ഷേ ശരീരത്തിൽ വെള്ളം ഇല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ചുണ്ടിലും കാണാൻ പറ്റും. അപ്പൊ ഭക്ഷണത്തിൽ വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങൾ ഉൾപ്പെടുത്തുന്ന വഴി എന്താണ്? ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് എന്ന പോലെ തന്നെ ചുണ്ടുകൾക്കും വളരെ നല്ലതാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്കൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ സി എന്ന് പറയുന്ന കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്നിവ നല്ല രീതിയിൽ എന്താ കഴിക്കാനായിട്ട് നോക്കുക, ഭക്ഷണത്തിന്റെ ഒക്കെ ഭാഗമാക്കുക. അതുപോലെ പുകവലിക്കുന്ന ശീലമുള്ളവരിൽ ചുണ്ടുകൾ കരിവാളിക്കുന്നത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ശീലം ഉപയോഗിക്കുന്നതും ചുണ്ടുകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും. ചുണ്ടിന്റെ മാത്രമല്ല നമ്മുടെ മൊത്തം ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടി അതൊന്ന് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് കറക്റ്റാണ്, നമ്മുടെ ആരോഗ്യത്തെ കൊല്ലുന്ന കാര്യമാണ്. അപ്പൊ ചുണ്ടിന് മാത്രമല്ല മൊത്തത്തിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ മാത്രമേ എന്താണ് ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തിന്റെയും ശാശ്വതമായൊരു ഭംഗി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കൂ എന്നൊരു കാര്യമാണ് എപ്പോഴും ഓർക്കേണ്ടത്. അതല്ലാതെ മാസ്കുകൾ ചെയ്തതുകൊണ്ടും കുറെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും ട്രീറ്റ്മെന്റ്സ് എടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. ഉള്ളിലെ കാര്യങ്ങൾ കൂടി പ്രോപ്പർ ആയാലാണ് പുറമേക്ക് അതിന്റെ റിസൾട്ട്സ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു കാര്യങ്ങൾ കൂടി എന്തായാലും നോക്കണം.

മൈ ഡിയർ ലിസണേഴ്സ്, മനോഹരമായൊരു പുഞ്ചിരിക്ക് പണം കൊടുക്കേണ്ടതില്ലാലേ. എന്നാൽ ആ ഒരു പുഞ്ചിരിയെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു വീട്ടറിവുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്രിമമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പിന്നാലെ പോകാതെ പ്രകൃതിദത്തമായ വഴികളൊക്കെ എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു? ലിപ് കെയറിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ മാറ്റങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്ഷമയോടെ കാത്തിരിക്കണം. ഇന്ന് ചെയ്തു നാളെ റിസൾട്ട് വേണമായില്ല എന്ന് പറഞ്ഞ് ആരും വരരുത്. സമയമെടുക്കും, ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണ് പറയുക. അപ്പോൾ വിശ്വസിച്ച കാര്യങ്ങൾ ചെയ്യാം. സുന്ദരമായ ചുണ്ടുകളും ആരോഗ്യവാനായ ഒരു ശരീരവും എപ്പോഴും നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യമല്ല. അപ്പൊ അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും നല്ലതാണ്. അങ്ങനെ എന്തായാലും ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇവിടെ പതിയെ അവസാനിക്കാനാണ്. ഇന്ന് പങ്കുവച്ച ഈ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഈ 360 ഡിഗ്രിയിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ വിശേഷമൊക്കെ ആയിട്ട് ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ മനോഹരമായ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Aaliya signing off. Studying with Ahalya from 90.4 KTK. കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിയാ?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: സിനിമാപ്പു പറഞ്ഞില്ലേക്കി കശക്കു ഞങ്ങള് രാക്ഷസി രാക്ഷസി രാക്ഷസി കരിമഷിയിട്ട്.

നീലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്.

0: നൽകുന്ന പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയകുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024786. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

എന്തിനാണ്?

0: പാസ്പോർട്ട് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കും. നീ എവിടെ?
1: ഞാൻ വരുന്നില്ല.
0: ഞാൻ കാരണമാണ് വരാത്തത്.
1: അല്ല, ഞാൻ അവിടെ ഒരു മിസ് വിട്ട. നിങ്ങളൊക്കെ മെമ്മറിയിൽ ഇങ്ങനൊരു ക്ലാസ്മേറ്റ്.

ಬಾಬು ಸಂಗೀತ.

0: സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കൽപ്പേനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായി ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി വി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
2: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന്റെ ഒരു വാട്സാപ്പ് നമ്പറിലൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999-66666. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
0: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്തൂർ യു ബി എം സി സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: രാവിലെ 7:30 കൂടിയാണ് ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ ജൂൺ 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്ക് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാന് പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്

0: ഇതാണ് ചെയ്യേണ്ടത്.
1: സൗന്ദര്യ ചികിത്സ, മൂന്ന് രോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട.
1: ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട.
1: ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട.

0: എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെച്ചതുകൊണ്ട് മാത്രം എല്ലാം സെറ്റാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് കുറെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഓവർ തിങ്കിങ്ങും ഒക്കെ. അപ്പോ ഇങ്ങനെയൊക്കെ വന്ന് നിറയുന്ന സമയത്ത് നെഗറ്റിവിറ്റി വരുമ്പോൾ മുറ്റം കാണും തന്നെ ഉള്ളൊരു പോസിറ്റിവിറ്റി അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പേസ് ക്ലീൻ ആയിട്ടിരിക്കും.

സ്നേഹത്തോടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ആ മാറ്റം മനസ്സിൽ തരുന്ന ഒരു ഇൻസ്റ്റന്റ് വർത്തി ഫീൽ ഉണ്ട്. അത് ചെറുതായി അല്ലേ പറയാം, ക്ലീനിങ് ഓൾ ദി അൺനെസസറി തോട്ട്സ് എന്നുകൂടെ വേണമെങ്കിലും നമുക്ക് പറയാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. മൊബൈൽ 9496000129.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കാം. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കാം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട് കേട്ട്.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
3: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
8: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
9: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട് കേട്ട്

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: Story of life.
2: Lighten your life. Lighten. നമ്മളിൽ പലരും ജീവിതത്തിലൊരു സുരക്ഷിതത്വം, സേഫ്റ്റി ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? ഏത് പ്രതിസന്ധിയിലും കൈപിടിക്കാനായിട്ട് ഒരാള്, സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒരാള്, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാള്, തീരുമാനങ്ങൾ ചോദിക്കാൻ ഒരാള്, ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ തണലിൽ നിൽക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം തോന്നും അല്ലേ? ആശ്വാസമല്ലേ? ഒരു തണലിൽ നിൽക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാറില്ലേ? കിട്ടും. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ ആ തണലിനൊരു മറുവശമുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠം ഇതാണ്. ആരുടെയും തണല് പറ്റി ജീവിക്കരുത്. കാരണം ആ തണലിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും വളരാൻ പോകുന്നില്ല. ആ വലിയ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ചെറിയ ചെടിയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മരം ആ ചെടിയെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ ആ വലിയ മരത്തിന്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് വീഴുന്ന വെളിച്ചം മാത്രമേ ആ ചെടിക്ക് കിട്ടുന്നുള്ളൂ, ആ ചെടിക്ക് ലഭിക്കുന്നുള്ളൂ. ആ വലിയ മരത്തിന് മുകളിലേക്ക് വളരാനോ സ്വന്തമായിട്ട് ആകാശം കീഴടക്കാനോ ആകാശം കാണാനോ ആ ചെറിയ ചെടിക്ക് ഒരിക്കലും കഴിയില്ല. അതുപോലെയാണോ മനുഷ്യന്മാരുടെ കാര്യം? മറ്റൊരാളുടെ തണലിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കഴിവാണ് ഇല്ലാതായി പോകുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഇല്ലാതാകുന്നു. കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും, കഠിനമായ വെയിലേൽക്കേണ്ടി വരുമെങ്കിലും, സ്വന്തമായിട്ട് ഒരിടം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതിലാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. സ്വന്തം കാലിൽ നിന്ന് പഠിക്കുക. വെയിലും മഴയും ഏറ്റുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ സ്വാധീനം കൊണ്ടോ ഔദാര്യം കൊണ്ടോ വളരാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തനതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും നിങ്ങളെ സ്വയം പര്യാപ്തനാക്കാനുള്ള പ്രകൃതിയുടെ വഴികളാണ് എന്ന് മനസ്സിലാക്കുക. ഈ തണല് നൽകുന്നവർക്ക് നിങ്ങളെ എപ്പോ വേണമെങ്കിലും മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അന്ന് നിങ്ങൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ സ്വന്തമായിട്ടൊരു തണൽ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് മഴ കൊള്ളണം, വെയിൽ കൊള്ളണം, മഞ്ഞ് കൊള്ളണം. ഒന്നും കൊള്ളാതെ ആരുടെയെങ്കിലും തണലിങ്ങനെ ജീവിക്കരുത്. ലോകം നിങ്ങളെ അടയാളപ്പെടുത്തേണ്ടത് മറ്റൊരാളുടെ നിഴലായിട്ടല്ല, മറിച്ച് സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായിട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ തണലുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പഠിക്കുക. ആകാശത്തിൻ്റെ വിശാലതയിലേക്ക് ചിറകടിച്ചങ്ങ് ഉയരുക. ആദ്യം കുറച്ച് പ്രയാസം കാണും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശരിയാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷേ ആ യാത്ര നിങ്ങളെ മികച്ച ഒരു മനുഷ്യനാക്കി മാറ്റും. മനസ്സിലായോ?

0: Story of life.
1: Lighten your life. Lighten. നമ്മളിൽ പലരും ഒരു കാർ ഓടിക്കുന്നത് പോലെയാണ് ലൈഫിനെ കാണുന്നത്, ശരിയല്ലേ? ഇന്നലെ വലിയ വിൻഡ്ഷീൽഡിലൂടെ നോക്കി യാത്ര ചെയ്യുന്നതിന് പകരം പുറകിലെ കാഴ്ചകൾ കാണിക്കുന്ന ആ ചെറിയ കണ്ണടി ഉണ്ടല്ലോ, റിയർ വ്യൂ മിറർ, അത് നോക്കിയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം നോക്കുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നത്. പോയ കാലത്തെ നഷ്ടങ്ങളും തകർന്നു പോയ ബന്ധങ്ങളും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളും മാത്രമാണ് നിങ്ങളുടെ ചിന്തകളിൽ ഇപ്പോഴും ഉള്ളത്, ശരിയല്ലേ? ജീവിതം പുറകോട്ടല്ല, അത് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്കായിട്ട് ധാരാളം നല്ല മനുഷ്യരും ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളും കാത്തിരിപ്പുണ്ട്, അല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാസ്റ്റിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്? പഴയ ചില അനുഭവങ്ങൾ മോശമായതുകൊണ്ട് ഇനിയുള്ളവയും അങ്ങനെ ആകുമെന്ന് നമ്മൾ ഭയപ്പെടുന്നുകൊണ്ടല്ലേ? എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഒരു പുസ്തകത്തിലെ ഒരു അധ്യായം മോശമായതുകൊണ്ട് ആ കഥ മുഴുവൻ മോശമാവും. നിങ്ങളുടെ ജീവിതം എന്ന പുസ്തകത്തിലെ ഇനിയുള്ള താളുകൾ മൊത്തം ശൂന്യമാണ്, ബ്ലാങ്കാണ്. അവിടെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ എഴുതി ചേർക്കാനായിട്ട് കാലം നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത എത്രയോ നല്ല മനുഷ്യര് ഈ ലോകത്തുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നവരുണ്ട്, നിങ്ങളുടെ ചിരിക്ക് കാരണമാകുന്നവരുണ്ട്, നിങ്ങളുടെ തളർച്ചയിൽ താങ്ങാവുന്നവരുണ്ട്. അവരെവിടെയോ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പഴയ വാതിലുകൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടിരുന്നാൽ പുതിയ വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ കാണാതെ പോകില്ലേ? പോകും. പുതിയ വാതിലുകൾ തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, കാരണം പഴയ വാതിലുകൾക്ക് മുമ്പിൽ ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ്. മുന്നോട്ടുള്ള ഓരോ ചുവടും പുതിയൊരു അവസരമാണ്, ഒരു സാധ്യതയാണ്. പഴയ മുറിവുകളൊക്കെ ഉണങ്ങട്ടെ. നിങ്ങളെ വേദനിപ്പിച്ചവരോടും മടുപ്പിച്ചവരോടും പതുക്കെ പതുക്കെ അങ്ങ് വിട പറയുന്നതാണ് നല്ലത്. ആകാശം എത്ര വലുതാണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി പറ്റും. പുതിയ സൗഹൃദങ്ങൾക്കും പുതിയ അനുഭവങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലിങ്ങനെ തുറന്നിടണം. ജീവിതം ഒരു പ്രവാഹമാണ്, ഒഴുകിപ്പോയ വെള്ളം തിരിച്ചു വരില്ല. പക്ഷെ പുതിയ നീരുറവ എപ്പോഴും ഇങ്ങനെ നിങ്ങളെ തേടിയെത്തിക്കൊണ്ടേയിരിക്കും. മുന്നോട്ട് നോക്കുക, അവിടെ പുഞ്ചിരിയോടെ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ചില ആൾക്കാർ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും നിങ്ങൾക്ക് തരാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. പുറകിലെ കാഴ്ചകളൊക്കെ പോട്ടെ, മുന്നിലെ പ്രകാശം നിങ്ങളെ വഴി നയിക്കട്ടെ.

0: story of life.
1: Lighten your life. Lighten. നിങ്ങളുടെ ഫോൺ എപ്പോഴും തിരക്കിലായിരിക്കും അല്ലേ? അല്ലേ, എപ്പോഴും തിരക്കിലായിരിക്കും. മെസ്സേജുകൾ വരുന്നു, കോളുകൾ വരുന്നു, സോഷ്യൽ മീഡിയാസിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നു. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു വലിയ ലോകം തന്നെ ഉണ്ട് എന്ന് നമ്മൾ കരുതും. എന്നാൽ ജീവിതത്തിൽ ഒരു കനത്ത തിരിച്ചടി കിട്ടുമ്പോൾ, നമ്മൾ മാനസികമായോ സാമ്പത്തികമായോ തകർന്നിരിക്കുമ്പോൾ, നിങ്ങൾ ആ ഫോണിലേക്കും നോക്കിയിട്ടുണ്ടോ? നോക്കാറുണ്ടോ? പലപ്പോഴും ആ ഒരു ഫോൺ ചത്തുപോയിട്ടുണ്ടാവും അല്ലേ? ഫോൺ ഇങ്ങനെ ചത്തതുപോലെ അനങ്ങാതിരിക്കുമായിരിക്കും. ഒരു ബോഡി പോലെ കിടപ്പുണ്ടാവും അല്ലേ? ഒരൊറ്റ മെസ്സേജ് പോലും നിങ്ങളെ തേടി വരില്ല. ഒരൊറ്റ മെസ്സേജും ആരും അയക്കില്ല. ഒരാളും വിളിക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഒരാൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യില്ല. അവിടെയാണ് മനുഷ്യബന്ധങ്ങളുടെ പൊരുള് നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ റിംഗ് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ വിജയിക്കുമ്പോൾ വരുന്ന ആ കോളുകൾ എടുക്കരുത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷേ തിരിച്ചറിവുകൾ എന്ന് പറയുന്നത് അത് കൈപ്പുള്ള തന്നെയാണ്. നിങ്ങൾ തകർന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ നിശബ്ദത തിരിച്ചറിയാത്തവർക്ക് നിങ്ങളുടെ വിജയത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എന്തർഹതയാണുള്ളത്? വിജയിക്കുമ്പോൾ കൂടെ നിൽക്കാനായിട്ട് 1000 പേരുണ്ടാവും. കാരണം അവർക്ക് നിങ്ങളുടെ വിജയത്തിലാണ് താല്പര്യം, അല്ലാതെ നിങ്ങളിൽ ഒരു താല്പര്യമില്ല. ആരും വിളിക്കാനില്ലാത്ത ആ ഇരുണ്ട രാത്രികളാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി മാറ്റിയത്. നിങ്ങളുടെ കണ്ണുനീരും കഷ്ടപ്പാടും ആരും

എന്നിട്ടും നിങ്ങൾ തോറ്റുകൊടുക്കാതെ പോരാടി വിജയിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിജയത്തിന്റെ മധുരം നുണയേണ്ടത് നിങ്ങൾ തകർന്നിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ ചുരുക്കം ചില മനുഷ്യരില്ലേ, അവരോടൊപ്പം മാത്രമാണ്. അവസരവാദികളെ തിരിച്ചറിയണം. പ്രകാശമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന നിഴലുകളെ പോലെയുള്ള മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പടിയിറക്കി വിടണം. നിങ്ങൾ വീണപ്പോ കൈപിടിക്കാത്തവർക്ക് നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ കൈയടിക്കാനായിട്ട് അവകാശമുണ്ടോ? നിങ്ങളുടെ സന്തോഷത്തേക്കാൾ നിങ്ങളുടെ സങ്കടങ്ങളെ മാനിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുക. വിജയിക്കുമ്പോൾ വരുന്ന ഓരോ കോളിലും സ്നേഹമൊന്നും ഉണ്ടാവില്ല, മറിച്ചൊരു ആവശ്യം ഉണ്ടാകും. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങളെ തനിച്ചു വിടില്ല. അങ്ങനെയുള്ളവരെ മാത്രം ചേർത്ത് പിടിക്കുക. ലോകം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുമെന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മനസ്സാക്ഷി എന്ത് പറയുന്നു എന്നത് മാത്രം ചിന്തിച്ചാൽ മതി. വീഴ്ചകളിൽ മറന്നവരെ വിജയങ്ങളിൽ നിങ്ങൾ മറക്കുക. ആത്മാഭിമാനത്തോടെ ജീവിക്കണം. കൂടെ നിർത്തേണ്ടവരെ മാത്രം കൂടെ നിർത്തിയാൽ മതി.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC +2 പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്ക്

0: രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: നമസ്കാരം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പച്ചപ്പ് ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ്. വല്ലാത്ത പച്ചപ്പ്, തണുപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ്. നമ്മുടെ ഈ രാജ്യം, നമ്മുടെ കേരളം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയ്ക്കധികം നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള പാട്ടുകൾ കൊണ്ട് അത്രയും സമ്പന്നമാണെന്നുള്ളതാണ്. പൂക്കള്, പുഴകള്, മലകൾ, മഴ, ഇതൊക്കെ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുള്ള പാട്ടുകളാണ് ഞാൻ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പാട്ടുകളിലെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, പൂക്കളാണെങ്കിലും പുഴകളാണെങ്കിലും മലകളാണെങ്കിലും മഴയാണെങ്കിലും ആ ഗാനങ്ങളുടെ ആത്മാവിലേക്ക് ചേർന്ന് അങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും പാട്ട് കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും പ്രകൃതിയെ ഒപ്പിയെടുത്തിട്ടുള്ള ഗാനങ്ങളെ കുറിച്ച്, പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളൊക്കെയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. മലയാളത്തിൽ മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ഗാനശേഖരം ആസ് എ ഹോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം പ്രകൃതിയെ വർണ്ണിക്കുന്ന പാട്ടുകൾ വേറൊരിടത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഒരു ഹിന്ദി ഗാനം കേട്ടിട്ട് വേഗം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് തിരിച്ചെത്താം. ഈ പാട്ടും ഭയങ്കരമായിട്ട് നേച്ചറിനെ വർണ്ണിക്കുന്ന പാട്ടാണ്, പ്രകൃതിയെ കുറിച്ചിട്ടുള്ള പാട്ടാണ്.

ഒരു ഹിന്ദി ഗാനം കൂടെ നമുക്ക് കേൾക്കാം അല്ലേ? കല്യാൺജി ആനന്ദ്ജി മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് തന്നൊരു പാട്ടാണ്. മുഹമ്മദ് റാഫിയുടെ ശബ്ദത്തിൽ ആനന്ദ് ബക്ഷി വരികൾ എഴുതിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജബ് ജബ് ഫൂൾ കിളി എന്ന സിനിമയിലെ പാട്ട്, സൂരജ് പ്രകാശ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത പാട്ടാണ്. ഇതും പ്രകൃതിയെ വർണ്ണിക്കുന്ന പാട്ടാണ്. ഭയങ്കര ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാട്ട് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പാട്ടാണ്. ആ ഗാനം വരുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

അടുത്ത ഗാനം ഒരു മലയാളം ഗാനമാണ്. സേതുമാധവൻ സംവിധാനം ചെയ്ത പണിതീരാത്ത വീടെന്ന സിനിമയിലെ പാട്ടാണ്. ഈ പണിതീരാത്ത വീടെന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് പാട്ട് വന്നിട്ടുണ്ടാകും. സുപ്രഭാതം എന്ന പാട്ട്, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ഇത്രയും പ്രകൃതി വലിഞ്ഞൊഴുകുന്ന പാട്ടിന്റെ വരികൾ ഉണ്ടോ എന്നുള്ളതാണ്. കെ സേതുമാധവൻ 1973 പണിതീരാത്ത വീടെന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. ഊട്ടി എന്ന നഗരത്തിന്റെ പ്രകൃതി ഭംഗി മുഴുവനും ഒപ്പിയെടുത്ത പാട്ടാണ്. ആ പാട്ട് കാണുമ്പോഴാണെങ്കിലും കേൾക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. പട്ടുപോലെയുള്ള ഭാവഗായകൻ ജയചന്ദ്രൻ സാറിന്റെ ശബ്ദത്തിൽ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. വയലാർ എഴുതിയ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം.

അടുത്ത ഗാനം ഒരു തമിഴ് ഗാനമാണ്. ഈ പാട്ടില് നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളില് പല പല കേന്ദ്രങ്ങൾ, പല വിഖ്യാതമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഈ പാട്ടിൽ കാണിക്കുന്നുണ്ട്. ആൻഡമാൻ ദ്വീപുകൾ കാണിക്കുന്നുണ്ട്, അതുപോലെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് കാണിക്കുന്നുണ്ട്, ആ ഒരു ഡെസേർട്ട് കാണിക്കുന്നുണ്ട്, രാജസ്ഥാനിലെ താർ മരുഭൂമി കാണിക്കുന്നുണ്ട്, ഹിമാചൽ പ്രദേശിലെ മനാലിയിലെ ജോഗിനി വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിലെ ഹൗറ പാലം കാണിക്കുന്നുണ്ട്, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ തന്നെ വിക്ടോറിയ മെമ്മോറിയൽ കാണിക്കുന്നുണ്ട്, രാജസ്ഥാനിലെ ജോധ്പൂറും ഹിമാചലിലെ ഒരുപാട് സ്ഥലങ്ങളും ജമ്മുവിലെ ഒരുപാട് ടണൽസൊക്കെ കാണിക്കുന്ന ഒരുപാട് പ്ലേസസ്. നമുക്ക് ഈ പ്ലേസസൊക്കെ കാണുമ്പോഴത്തേക്കും അതെല്ലായിടത്തും നമുക്കും പോകണമെന്ന് തോന്നിപ്പോകും ഈ പാട്ടിങ്ങനെ കണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഒരു പാട്ടാണ് ലൈഫ് ഓഫ് റാം എന്ന പാട്ട്. 96 എന്ന സിനിമയിലെ പാട്ട്, ഗോവിന്ദ് വസന്ത സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടാണ്. കാർത്തിക് നേതയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. പ്രദീപ് കുമാറിന്റെ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

അടുത്ത ഗാനം പ്രകൃതി ഗാനം എന്നൊക്കെ പറയുമ്പോ നേച്ചർ ഫ്രണ്ട്ലി പാട്ട് എന്നൊക്കെ പറയുമ്പോ മനസ്സിലേക്ക് വന്നിരിക്കുന്ന പാട്ടാണ് ഇടുക്കി സോങ്. റഫീഖ് അഹമ്മദിന്റെ വരികളാണെങ്കിലും ബിജുബാലിന്റെ സംഗീതമാണെങ്കിലും അത് രണ്ടും മാത്രല്ല, ചിത്രീകരണം കൊണ്ടുകൂടി നമ്മളിലേക്ക് ഇടുക്കി എന്ന ആ ഒരു ഫീലിനെ അടുപ്പിക്കുന്ന പാട്ടാണ്. അത്രയും സുന്ദരിയാണ് ഇടുക്കി എന്ന് പറഞ്ഞു വെക്കുന്ന പാട്ടാണ്. അവിടുത്തെ കാറ്റാണ് കാറ്റെന്നും അവിടുത്തെ മലമൂടുന്ന മഞ്ഞാണ് മഞ്ഞെന്നും നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന പാട്ടാണ് ഇടുക്കി സോങ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ പാട്ട്, ബിജിപാൽ സംഗീതം പകർന്ന് അദ്ദേഹം തന്നെ ആലപിച്ച

അടുത്ത ഗാനം ഭാസ്കരൻ ഭാസ്കർ വരികിൽ എഴുതിയൊരു പാട്ടാണ്, കന്നിക്കൊയ്ത്തടുത്തൊരു കതിരണി വയലിന്റെ കണി കാണാൻ ഉണരടി പൂവേ എന്ന് പറഞ്ഞ് ഒരു ഉണ്ണിപ്പൂവിനോട് സംസാരിക്കുന്ന ഒരു കവിത പോലെയുള്ള വരികൾ എഴുതിയിട്ടുണ്ട് ഭാസ്കരൻ മാസ്റ്റർ അമ്മയെ കാണാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. രാഘവൻ മാസ്റ്ററുടെ ഈണത്തിൽ ഈ ഒരു പാട്ട് ജാനകി അമ്മയാണ് പാടിയിട്ടുള്ളത്. ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന പാട്ട് ഇതാ വരുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

അടുത്തകാലം കുമാരസംഭവം എന്ന സിനിമയിലെ പാട്ടാണ്. ഒ എൻ വിയുടെ പ്രകൃതിയെ വർണ്ണിക്കുന്ന രചന, ദേവരാജൻ മാഷിന്റെ രാഗച്ചാർത്ത്, നമ്മുടെ ഉള്ളില് ഭയങ്കരമായിട്ട് ഒരു ഫീല് നിറയ്ക്കുന്ന ഗാനഗന്ധർവന്റെ ആലാപനം. 1969 കുമാരസംഭവം എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

പൂക്കളോടും പുഴകളോടും മലകളോടും മഞ്ഞിനോടും ഒക്കെ നമ്മളെ ചേർത്ത് നിർത്തുന്ന പാട്ടുകളിലേക്ക് കുറിച്ച് പറയുമ്പോൾ, പ്രകൃതിയോട് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് കൈതപ്രം വരികളെഴുതി അദ്ദേഹം തന്നെ മ്യൂസിക് ചെയ്ത് ചിത്രചേച്ചി പാടിയ എന്ന സ്വന്തം ജാനകി കുട്ടി എന്ന സിനിമയിലെ മറ്റൊരു പാട്ടാണ് പാർവണ പാൽമഴ എന്ന് തുടങ്ങുന്ന ആ ഗാനം കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളെഴുതി.

ചിന്ന ചിന്ന ആസേ ചിറകടിക്കും ആസേ എന്ന പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു സുന്ദരമായ തമിഴ്നാടൻ ഗ്രാമത്തിന്റെ ഭംഗിയാണ്. വൈരമുത്തുവിന്റെ വരികൾ അത്രയും മനോഹരമായിട്ട് മിന്മിനി ചേച്ചി പാടി വെച്ചിട്ടുള്ള പാട്ട്, മണിരത്നത്തിന്റെ റോജ എന്ന സിനിമയിലെ പാട്ട്. എ ആർ റഹ്മാന്റെ സംഗീതം കൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയും പാട്ടുമായിരുന്നു ഈ ഒരു ഗാനം.

അടുത്തത് ഭദ്രൻ സംവിധാനം ചെയ്ത ഇടനാഴിയിൽ ഒരു കാളച്ച എന്ന സിനിമയിലെ പാട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീതം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ദാസേട്ടൻ പാടിയ വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും പ്രസന്ധ്യ പോകെ. നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് പ്രസന്ധ്യ എന്നുള്ളത്. ആ ഒരു ഗോൾഡൻ അവർ എന്നുള്ളൊരു മൊമെന്റിലേക്ക് എത്തുന്ന ഒരു സമയമല്ലേ ഈ പ്രസന്ധ്യ എന്നുള്ളത്. നല്ല രസമല്ലേ ആ ഒരു സമയത്ത്. ആ ഒരു സമയത്ത് എടുക്കുന്ന ഫോട്ടോസിന് ഭയങ്കര ഭംഗിയാണെന്ന്

അടുത്ത ഗാനവും ഭയങ്കര രസമുള്ള പാട്ടാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമാ ഗാനശേഖരം നോക്കുകയാണെങ്കിൽ പ്രകൃതിയെ വർണ്ണിക്കുന്ന പാട്ടുകൾ വേറെ ഏതെങ്കിലും ഒരു ഒരു നാട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ സിനിമകളിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്രത്തോളം നമ്മൾ പ്രകൃതി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് പൂക്കളും പുഴകളും മലകളും മഴയും ഒക്കെ നമ്മുടെ മൂടിനെയൊക്കെ മാറ്റി മറിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. ചെറിയൊരു വിഷമം വന്നാൽ പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ വീടിൻ്റെ സിറ്റൗട്ടിൽ പുറത്ത് മുറ്റം നോക്കി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഗാനങ്ങൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പകുതി വിഷമം മാറിക്കിട്ടും എന്നുള്ളതാണ്. ആത്മാവിനോട് അത്രയും ഈ ഗാനങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുകയാണ് പച്ചപ്പ് എന്നുള്ളൊരു ഫീല്. അങ്ങനെ പ്രകൃതിയെ ഒപ്പിയെടുക്കുന്ന ഗാനങ്ങളാണ് നമ്മൾ കേട്ട് കേട്ട് വന്നത്.

ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു പാട്ട് മാനത്തെ കായലിൻ മണപ്പുറത്ത് എന്നൊരു താമര കളിത്തോണി എന്ന പാട്ടാണ്. ആ പാട്ടിന്റെ വിഷ്വൽസ് ആണെങ്കിലും പാട്ടിന്റെ വരികളിലാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ ഗ്രാമ ഭംഗിയാണ്. ആ പാട്ടിവിടെ കേൾക്കാം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. ഇത്രയും നേരം പാട്ടൊക്കെ വെച്ച് വന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. വീണ്ടും എത്താം, അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.